റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ എറണാകുളം റൂറൽ ജില്ലയിൽ ആകെ 90 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 100 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 റിമാൻഡ് ചെയ്തു. MDMA, കഞ്ചാവ്, കഞ്ചാവ് BD, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയെല്ലാം പിടിച്ചെടുത്തതിലുണ്ട്. ലഹരിമരുന്ന് ചെറിയ അളവിൽ കൈവശം വെച്ചതിന് 40 കേസുകളിലായി 40 പേരെ അറസ്റ്റ് ചെയ്തു. NDPS ആക്ട് പ്രകാരം 20 കേസുകളിലായി 25 പേരാണ് അറസ്റ്റിലായത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് 18 കേസുകളിലായി 18 പേരെയും അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വാഹനങ്ങൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവുകൾ തുടരും. ലഹരിമരുന്ന് കേസിൽ പിടിയിലായി പുറത്തിറങ്ങിയ യുവാക്കൾ വീണ്ടും അതേ കേസിൽ അറസ്റ്റിലായി. ചേരനെല്ലൂർ ഇടയക്കുന്നം സ്വദേശി അമൽ ജോർജ് ആണ് വീണ്ടും 14.63 gram MDMA പിടിയിലായത്. കൂട്ടത്തിൽ വടക്കേക്കര പാലിത്തുരുത്ത് സ്വദേശി അഭിജിത്തും കൊച്ചി സിറ്റി ഡാൻസർ സംഘത്തിന്റെ പിടിയിലായി. ഇതിനു മുൻപ് പിടിയിലായത് കൃത്യം 1 മുമ്പായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയിട്ട് 3 ആയതേയുള്ളൂ. അമൽ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ അഭിജിത്തിനായിരുന്നു പണമിടപാടിന്റെ ചുമതല. സിനിമ, മെഡിക്കൽ രംഗത്ത് ഉൾപ്പെടെ ലഹരിമരുന്ന് എത്തിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പണമിടപാടുകൾ അടക്കം പരിശോധിച്ചു വരികയാണെന്നും ആർക്കൊക്കെ ലഹരി എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമേ പറയാൻ സാധിക്കൂ എന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെരുമ്പാവൂരിൽ 1 കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിലായി. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയാണ് പെരുമ്പാവൂർ ASP പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്ന് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ഇരിങ്ങോൾ വൈദ്യശാലപ്പടി ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു വിൽപ്പന. കുറച്ചു നാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോറൂമിൽ ബൈക്ക് വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 1.5 lakh വിലയുള്ള ആഡംബര ബൈക്കുമായി കടന്നു. ആലുവ 3 റോഡിൽ അസിസി കവലയിലെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് യുവാവ് എത്തിയത്. ബൈക്ക് വാങ്ങാനെത്തിയത്

ആണെന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനത്തിന്റെ സഹ ഉടമ യുവാവിനെ പല വിലയുള്ള ബൈക്കുകൾ കാട്ടിക്കൊടുത്തു. തുടർന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന പേരിൽ KL 35K 83 54 നമ്പർ ബൈക്ക് ഓടിക്കാനെടുത്തു. സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് അനുവദിക്കാറുള്ളൂ. എന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചു പോയ യുവാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലത്തെ സ്വകാര്യ ബസിന്റെ തുറന്നിട്ട വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണ കന്യാസ്ത്രീ മരിച്ചു. ബസ് വളവ് തിരിയുമ്പോൾ മുൻവാതിലിലൂടെ റോഡിലേക്ക് തലയിടിച്ചു വീണ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് പൂത്തേട്ടാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരായതിനാൽ വാതിലിനരികിലെ നിൽക്കുകയായിരുന്നു ഇവർ. SD സന്യാസ സമൂഹം കോതമംഗലം സെന്റ് വിൻസെന്റ് പ്രോവിൻസ് അംഗമാണ്. കോതമംഗലം സെന്റ് ജോർജ്, വെളിയൽച്ചാൽ സെന്റ് ജോസഫ്, ഊനുകൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂളുകളിൽ അധ്യാപികയും വിവിധ മഠങ്ങളിൽ പ്രൊവിൻഷ്യൽ കൌൺസിലറും മദർ സുപ്പീരിയറുമായിരുന്നു. വാഴക്കുളം കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന റെജിമോൻ ബസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുമെന്നും ജോയിന്റ് RTO അറിയിച്ചു. MC റോഡിൽ കാലടി പാലത്തിലെ ഗതാഗത കുരുക്കിൽ ഹൃദയാഘാതമുണ്ടായ കാർ യാത്രികനെ സമീപത്തുണ്ടായിരുന്ന ഏഞ്ചൽ ബസ്സിലുണ്ടായിരുന്ന നഴ്സുമാർ ഓടിയെത്തി CPR നൽകി രക്ഷിച്ച സംഭവം ശ്രദ്ധ നേടി. ട്രാഫിക് ബ്ലോക്കിലൂടെ ഓടി നടന്ന് ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച നാട്ടുകാരൻ രഞ്ജിത്തിന്റെ ഇടപെടലാണ് നിർണായകമായത്. പെരുമ്പാവൂർ പള്ളിക്കവല ഹൈദരാലി ജംഗ്ഷനിൽ ചിരക്കക്കുടി CE സിനാജാണ് അത്യാഹിതം നേരിട്ടത്. സ്വന്തമായി വാഹനം ഓടിച്ച് ആശുപത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹം. നാട്ടുകാരുടെ സഹായത്തോടെ അതിവേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാനായതും രക്ഷയ്ക്ക് കാരണമായി. കൊരട്ടി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ നഴ്സ് അഞ്ജലി ബൈജു, കാലടി സ്വദേശിനിയും കോതമംഗലം മാർ ബസേലിയസ് നഴ്സിംഗ് കോളേജിലെ അവസാന വർഷം BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ ആർദ്ര രാജ എന്നിവരാണ് രക്ഷകരായത്. പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള കുരുക്കിൽ പെട്ടുകിടന്ന ഏഞ്ചൽ ബസിന് സമീപത്തെത്തി ആരോഗ്യ പ്രവർത്തകർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സഹായിക്കണമെന്ന് രഞ്ജിത്ത് അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ അഞ്ജലിയും ആർദ്രയും ബസിൽ നിന്നിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി. അപ്പോഴേക്കും സഹായത്തിനുണ്ടായിരുന്നു മുഹമ്മദ് അലി ഓണംപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ അഞ്ജലിയും കയറി. അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തുന്നതുവരെ CPR തുടർന്നു. അങ്കമാലി LF ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനാജ് അപകടനില തരണം ചെയ്തു. പറവൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്നതിനിടെ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ KSRTC ജീവനക്കാർ മിന്നൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു. ഈ ആഴ്ച ആദ്യമാണ് സംഭവം. പറവൂർ വെടിമറ തോപ്പിൽ പറമ്പിൽ ബഷീറിനെയാണ് ആലുവ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ MR ഷിബിയും കണ്ടക്ടർ TR അജികുമാറും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പറവൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് മറിയപ്പടിയിൽ എത്തിയപ്പോഴാണ് ബഷീർ കുഴഞ്ഞു വീണത്. ഉടൻ ബസ് ലൈറ്റുകളെല്ലാം തെളിച്ച് ഹോൺ മുഴക്കി ആലുവ നജാത്ത് ആശുപത്രിയിലേക്ക് കുതിച്ചു. ഇതിനിടെ വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പൂർണ്ണ പിന്തുണ നൽകി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹകരിച്ചു. പ്രഥമ ശുശ്രൂഷ നൽകിയതോടെ അപകടനില തരണം ചെയ്ത ബഷീറിനെ പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹം അപകടനില തരണം ചെയ്തു. അന്തരിച്ച പ്രശസ്ത തിരകഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന ജോൺ പോളിന്റെ ഭാര്യ ഐഷ എലിസബത്ത് ജോൺ പോൾ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കഴിഞ്ഞയാഴ്ച കടവന്ത്ര ജംഗ്ഷനിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 അന്ത്യം സംസ്കാരം നടത്തി. മൂവാറ്റുപുഴ ഏനനല്ലൂർ സ്വദേശികളായ ജിനുവിന്റെയും നിമ്മിയുടെയും മകളായ മിയ മറിയം ജിനുവിന് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവവും ഗുരുതരവുമായ ജനിതക രോഗത്തിന്റെ ചികിത്സയ്ക്കുള്ള ധനം സമാഹരിക്കാൻ നാട് കൈകോർത്തു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 16 കോടിയിലധികം രൂപ വില വരുന്ന ജീൻ തെറാപ്പി മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ കുടുംബം കടുത്ത ആശങ്കയിലായിരുന്നു. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ സ്മിലു മോഹൻലാലിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ കുഞ്ഞിന്റെ ചികിത്സ നടക്കുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ തുക ലഭ്യമായതോടെ സഹായിച്ച എല്ലാ നല്ലവരായ മനുഷ്യർക്കും മിയയുടെ മാതാപിതാക്കൾ കണ്ണീരോടെ നന്ദി പറഞ്ഞു. വൈദ്യുതി തൂണിൽ കയറി ജോലി ചെയ്യുന്നതിനിടെ ബോധരഹിതനായ വൈദ്യുത വകുപ്പ് ജീവനക്കാരനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കോതമംഗലം നങ്ങേലിപ്പടി നായിക്കമാവുടി യൂനസ് എന്നയാളുടെ വീട്ടിലേക്ക് സർവീസ് ലൈൻ വലിക്കുന്നതിനായി വൈദ്യുത തൂണിൽ കയറിയ ലൈൻമാൻ ഹസൻ ബോധരഹിതനായി പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ ലാഡർ ഉപയോഗിച്ച് ഹസനെ സുരക്ഷിതമായി താഴെ ഇറക്കി സേനയുടെ ആംബുലൻസിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന KTGA യൂത്ത് പ്രീമിയർ ലീഗ് സീസൺ 3 ലോഗോ പ്രകാശനം ചെയ്തു. സെപ്റ്റംബറിൽ പുതുച്ചേരിയിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത്. ഓട്ടോ ക്ലോത്തിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ S. പോത്തിരാജ്, മാനേജിംഗ് ഡയറക്ടർ വർഷ പോത്തി ശിവശങ്കരൻ, ഓട്ടോ ബ്രാൻഡ് DGM സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്.
കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള ജ്വല്ലറി ഇന്റർനാഷണൽ പ്രദർശനമേള 3, 4, 5 തീയതികളിൽ അങ്കമാലി

ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. 3 രാവിലെ 10 മന്ത്രി പി സി വിഷ്ണുനാഥ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 4 രാവിലെ 11 സ്വർണ വ്യാപാരികളും പോലീസ് റിക്കവറിയും വിഷയത്തിൽ സെമിനാർ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറയിൽ എരൂർ പുതിയ റോഡിൽ നിന്ന് ഇരുമ്പനം റോഡിലേക്കും ആസാദ് ഞാണം തുരുത്ത റോഡിലേക്കുമുള്ള റെയിൽവേ ക്രോസുകളിലെ ടൈലുകൾ പല തട്ടിലായതോടെ യാത്രക്കാരുടെ ജീവന് കടുത്ത ഭീഷണിയാണ് എന്ന് വാർത്തകൾ. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതുമൂലം ഈ ഭാഗത്തെ കട്ടകൾ ഇളകിയതും കൂർത്ത കല്ലുകൾ നിറഞ്ഞും കിടക്കുകയാണ്. മുൻപ് റെയിൽവേ അധികൃതർ ഈ ഭാഗം ടാർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കുത്തിപ്പൊളിച്ച് അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പല തട്ടുകളായി നിൽക്കുന്ന കട്ടകൾക്കിടയിലൂടെ വണ്ടി വെട്ടിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ്. കൂർത്ത കല്ലുകളിലും തകർന്ന കട്ടകളിലും ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവാണ്. റെയിൽവേ ക്രോസിലെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ കുറുവിലങ്ങാട് വഴി വേണമെന്ന് നിർദ്ദേശം ഉയരുന്നു. പാതയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. ഏറ്റവും ദൂരം കുറഞ്ഞ പാത തെരഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം. കോഴ പാലാ റോഡ് ഹൈവേ ആയി വികസിപ്പിച്ചാൽ ഒട്ടേറെ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കും. പാലായിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തിൽ എക്സ്പ്രസ് വേ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. പാലാ കോഴ റോഡ് വികസനം നടപ്പായാൽ കാർഷിക മേഖലയ്ക്കും തീർത്ഥാടന ടൂറിസത്തിനും വലിയ സാധ്യത തെളിയുമെന്ന് വിലയിരുത്തുന്നു. ഏകദേശം 50 മുതൽ 55 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിർദ്ദിഷ്ട അലൈൻമെന്റ് പാലാ കുറവിലങ്ങാട് പിറവം തിരുവാങ്കുളം വഴി എറണാകുളത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുന്നത്. ഹൈവേ നിലവിൽ വന്നാൽ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 45 അല്ലെങ്കിൽ 50 മിനിറ്റിനുള്ളിൽ എത്താം. മധ്യ കേരളത്തിൽ പുതിയ വ്യവസായ ഇടനാഴി രൂപപ്പെടും മേഖലയിലുള്ളവർ പറയുന്നു. കൊച്ചി കോർപ്പറേഷൻ തെരുവ് നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാതെ പ്രതിസന്ധി നേരിടുന്നു എന്ന് വാർത്തകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ കോർപ്പറേഷൻ 2 തവണ അഭിമുഖത്തിന് വിളിച്ചെങ്കിലും ഒരാൾ പോലും താൽപര്യം പ്രകടിപ്പിച്ചെത്തിയില്ല. അടുത്തയാഴ്ച വീണ്ടും അഭിമുഖം വിളിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് 4 ജീവനക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്നത്. ഇത് ഒട്ടും ആകർഷകമല്ലാത്തതിനാലാണ് പുതുതായി ആളുകൾ എത്താത്തതെന്ന് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായമുയർന്നു. മിക്ക മേഖലകളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കുറഞ്ഞത് 10 പേരെയെങ്കിലും അധികൃതമായി റിക്രൂട്ട് ചെയ്താലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ സമിതി അംഗവും പൊന്നുരുന്നി കൌൺസിലറുമായ എം എക്സ് സെബാസ്റ്റ്യൻ പറഞ്ഞു. തെരഞ്ഞെടുക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകുന്നുമുണ്ട്. കോതമംഗലത്തെ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ 1 മാസത്തിലേറെയായി ഭീതി വിതച്ച ആനയെ മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4:45 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ആനയെ വെട്ടംപാറ വനത്തിലേക്ക് തുറന്നുവിട്ടു. ആന ഇനി ജനവാസ മേഖലയിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടികൾ. രാവിലെ ആരംഭിച്ച 9 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മയക്കു വെടിവെക്കാൻ സാധിച്ചത്. തുടർന്ന് മയങ്ങി നിന്ന ആനയുടെ കീഴ്ത്താടിയിലുള്ള പരിക്കിന് ചികിത്സ നൽകി. കോതമംഗലം മേഖലയിൽ സ്ഥിരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങി വൻതോതിൽ കൃഷിനാശം വരുത്തുകയും പകൽ സമയങ്ങളിൽ പോലും സ്കൂൾ ബസ് ഉൾപ്പെടെ തടഞ്ഞ് ജനങ്ങളുടെ ജീവനെ ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടായത്. നേരത്തെ ആനയെ പിടികൂടാത്തതിനെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഷിബു തെക്കുംപുറം MLA നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു. വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിർദ്ദേശപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ആനയെ മയക്കുവെടി വയ്ക്കാനും ചികിത്സ നൽകാനും ഉത്തരവിടുകയായിരുന്നു. കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ വീടുകളോട് ചേർന്ന ഷെഡുകൾ ആനക്കൂട്ടം തകർത്തു. ഉന്നതിയിലെ ആനന്ദംകുടി ഭാഗത്ത് താമസിക്കുന്ന ആഞ്ഞിനിമൂട്ടിൽ സന്തോഷ്, വത്സല രവി എന്നിവരുടെ വീടുകൾക്ക് സമീപത്തെ ഷെഡുകളാണ് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 സംഭവം. ആനപ്പേടി കാരണം നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിലാണ് സന്തോഷും കുടുംബവും താമസിക്കുന്നത്. ആഹാരം പാകം ചെയ്യാനും വിറക് സൂക്ഷിക്കാനും മറ്റുമായി വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും കുടിവെള്ള ടാങ്കും നിരവധി പാത്രങ്ങളും മറ്റും ആനക്കൂട്ടം നശിപ്പിച്ചു. സമീപ ദിവസങ്ങളിലായി 3-ാമത്തെ പ്രാവശ്യമാണ് ആന വീടിന് സമീപത്ത് എത്തുന്നതെന്ന് ഷിജി പറഞ്ഞു. വൈപ്പിൻകരയിൽ തെരുവോരങ്ങൾ കീഴടക്കിയ നായ്ക്കളുടെ ശല്യം വളർത്തുമൃഗങ്ങളെയും കോഴി, താറാവ് എന്നിവകളെയും കൊന്നു നശിപ്പിക്കുന്നിടം വരെ നെത്തി നിൽക്കുന്നു എന്ന് പരാതി. വൈപ്പിൻകരയുടെ വടക്കൻ മേഖലയിൽ സംസ്ഥാന പാതയിലും പൊതുസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും ബീച്ചുകളിലും തെരുവ് നായ്ക്കളെ ഭയന്ന് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പഞ്ചായത്തിലും ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികളെക്കുറിച്ച് ഗൌരവമായ ആലോചനകളൊന്നും നടക്കുന്നില്ല. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു.
കൊച്ചി ലക്ഷദ്വീപ് കവരത്തിയിലെ വാട്ടർ ഡ്രോമിൽ വച്ച് ബോട്ടിൽ തട്ടിയതിനെ തുടർന്ന് ചിറകിന് കേടുപാടുണ്ടായ സീപ്ലെയിൻ കൊച്ചിയിലെത്തിച്ചു. വിമാനം പറത്തുന്നതിനുള്ള അനുമതി ജൂൺ 25 വ്യാഴാഴ്ച വൈകിട്ടോടെ DGCA നൽകിയിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പ്രകാരം സൂര്യ അസ്തമനത്തിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാൻ സീപ്ലെയിനിന് അനുമതിയില്ലാത്തതിനാൽ പറക്കൽ 26 രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 10 കവരത്തിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം 11:30 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങി. വിമാനത്തിന്റെ മലയാളി പൈലറ്റ് ക്യാപ്റ്റൻ അരുൺ ഗോപാൽ.

വിമാനം പറത്തിയത്. ബോട്ടിൽ തട്ടി ചുളുങ്ങിയ ചിറകിന്റെ ഭാഗം പൂർണ്ണമായി മാറ്റി പുതിയത് വയ്ക്കും. സീപ്ലെയിനിന്റെ നിർമ്മാതാക്കൾ നൽകുന്ന മാർഗരേഖ പ്രകാരമായിരിക്കും അറ്റകുറ്റപ്പണികൾ. പണി പൂർത്തിയായി കഴിഞ്ഞ് ഡി ജി സി എയും പരിശോധന നടത്തും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ജൂലൈ ആദ്യവാരം കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. കൊച്ചി ലക്ഷദ്വീപ് സർവീസിനായുള്ള സ്കൈഹോപ്പ് ഏവിയേഷൻ കമ്പനിയുടെ സീപ്ലെയിൻ June 22 തിങ്കളാഴ്ചയാണ് കവരത്തിയിൽ വെച്ച് ബോട്ടിൽ തട്ടിയത്. പരിശീലന പറക്കലിന്റെ ഭാഗമായി വിമാനം പറത്തിയിരുന്ന ഫസ്റ്റ് ഓഫീസർ കവരത്തി ജെട്ടിൽ വിമാനം കെട്ടിയിട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കയർ പൊട്ടി ഒഴുകുകയും ചിറക് ബോട്ടിൽ തട്ടുകയുമായിരുന്നു. ഫസ്റ്റ് ഓഫീസറുടെ സമയോചിതമായ ഇടപെടലിൽ വിമാനം സുരക്ഷിത അകലത്തേക്ക് നീക്കിയതിനാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവായത്. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ തടസ്സപ്പെട്ട് കിടന്ന 24 നമ്പർ പില്ലറിന്റെ ചട്ടക്കൂട് സ്ഥാപിച്ചു. 110 kV വൈദ്യുതി ലൈനുകൾ ഉയരപ്പാതയുടെ മുകളിൽ കൂടി കടന്നു പോകുന്നതിനാൽ അരൂർ പള്ളി കവലയിലും പില്ലർ 24 ലുമായിരുന്നു ഉയരപ്പാത നിർമ്മാണം അനിശ്ചിതമായി നിലച്ചിരുന്നത്. വൈദ്യുതി വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതിനാലാണ് പണി തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈദ്യുതി പ്രസരണ ലൈനിൽ താൽക്കാലികമായി ടവറുകൾ സ്ഥാപിച്ച് 963 മീറ്റർ ഉയരത്തിൽ എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം ചാർജ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിച്ച് പണി ആരംഭിച്ചത്. ഇനി 25, 26, 27 പില്ലറുകൾക്ക് മുകളിൽ ഗർഡറുകൾ കയറ്റി പാതി വഴിയിൽ തടസ്സപ്പെട്ട മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ക്രെയിനുകളുടെ സഹായത്തോടെയാണ് ചട്ടക്കൂട് ഉയർത്തി സ്ഥാപിച്ചത്. തുടർന്ന് 14 ഗർഡറുകൾ 3 ഭാഗങ്ങളിലായി സ്ഥാപിക്കണം. ഇതിനു മുകളിലായാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാവുക. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഭാഗികമായി നിർമ്മിച്ച കാനയ്ക്ക് റോഡുമായി ഉയരവ്യത്യാസം വന്നത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇവിടെ വാഹനങ്ങൾ കയറ്റുന്നതിനും ഏറെ പ്രയാസമാണ് നേരിടുന്നത്. അരൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള കാനയുടെ ഉയരക്കൂടുതൽ മൂലം ഇന്ധനമടിക്കാൻ കയറിയ ലോറി ഇവിടെ കുടുങ്ങിയ സംഭവവും ഉണ്ടായി. പമ്പിലേക്ക് കയറുന്നതിനായി കാനയോട് ചേർന്ന് റാമ്പ് സ്ഥാപിച്ചിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയാണെന്നാണ് ആക്ഷേപം. കലവൂരിലേക്ക് പോവുകയായിരുന്ന 12 വീലുകളുള്ള മൾട്ടി ആക്സിൽ ചരക്ക് ലോറിയാണ് ഇന്ധനം നിറച്ച് തിരികെ ദേശീയപാതയിലേക്ക് ഇറങ്ങും വഴി കാനയ്ക്ക് മുകളിൽ അടിഭാഗം തട്ടി കുടുങ്ങിയത്. 1 മാസം മുൻപ് തടി കയറ്റി വന്ന ലോറിയും ഇത്തരത്തിൽ ഇതേ പമ്പിന് മുന്നിലെ കാനയിൽ കുടുങ്ങിയിരുന്നു. എറണാകുളം പൊന്നുരുന്നിയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി ശുപാർശയിൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം റെയിൽവേ വെട്ടിക്കുറച്ചത് ആശങ്കകൾക്ക് കാരണമായി. പുതിയ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോം വേണമെന്ന് ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ 4 പ്ലാറ്റ്ഫോം മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റെയിൽവേ നിർമ്മാണ വിഭാഗം. 4ൽ കൂടുതൽ പ്ലാറ്റ്ഫോം സാധ്യമല്ലെന്ന് കാണിച്ച് നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിവിഷന് കത്ത് നൽകി. ഇത് സംസ്ഥാനത്തിലെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പൊന്നുരുന്നിയിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പ്രധാന റെയിൽ പാതയുടെ ഇരുവശത്തുമായി ഓരോ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കണമെന്നായിരുന്നു ഡിവിഷന്റെ നിർദ്ദേശം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ട്രെയിനുകളിൽ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സർവീസുകളിൽ തുടർയാത്ര സാധ്യമാകൂ. അതില്ലെങ്കിൽ യാത്രക്കാർ വീണ്ടും നോർത്തിലും സൗത്തിലും ഇറങ്ങി പൊന്നുരുന്നിയിലേക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ട സ്ഥിതിയുണ്ടാകും. പുതിയ സ്റ്റേഷൻ വരുന്നതിന്റെ മെച്ചം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകും. 267 കോടി രൂപയുടെ പദ്ധതി ശുപാർശയിൽ 4 പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ ട്രെയിൻ അറ്റകുറ്റപ്പണിക്കുള്ള 3 പിറ്റ് ലൈനുകളും ട്രെയിൻ നിർത്തിയിടാൻ ആവശ്യമായ 3 സ്റ്റേബിളിംഗ് ലൈനുകളുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുതിയ സ്റ്റേഷനായി ഓൾഡ് റെയിൽവേ സ്റ്റേഷനും കൊച്ചിൻ ഹാർബർ ടെർമിനസും മുൻപ് പരിഗണിച്ച റെയിൽവേ അതിനായി പ്ലാൻ വരച്ച് വർഷങ്ങൾ കളഞ്ഞ ശേഷമാണ് പൊന്നുരുന്നിയിൽ സ്ഥലം കണ്ടെത്തിയത്. പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ തർക്കമുന്നയിച്ച് ഈ പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. 110 ഏക്കർ ഭൂമിയുള്ള പൊന്നുരുന്നിയിൽ ഭാവിയിൽ 3-4 പാതകൾക്കുള്ള സ്ഥലം ലഭ്യമാക്കാൻ കെട്ടിടങ്ങൾ ട്രാക്കിന് മുകളിൽ വരുന്ന രീതിയിൽ സ്റ്റേഷൻ കെട്ടിടം ഡിസൈൻ ചെയ്യാമെങ്കിലും അതിന് തയ്യാറാകാതെയാണ് പ്ലാറ്റ്ഫോം കുറയ്ക്കുന്നത്. എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം 8-16 ഉയർത്തുന്നത് ഓണ സീസണിൽ നാട്ടിലേക്ക് പോകുന്ന ബംഗളൂരു മലയാളികൾക്ക് ആശ്വാസമാകും. ജൂലൈ ആദ്യം തന്നെ 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കോച്ചുകളുടെ എണ്ണം 16 ആക്കുന്നതോടെ സീറ്റുകളുടെ എണ്ണം 530-1128 ഉയരും. 598 സീറ്റുകളാണ് അധികമായി ലഭിക്കുക. 6 ദിവസങ്ങളിലായി ഒരു വശത്തേക്ക് മാത്രം 6768 പേർക്ക് അധികം യാത്ര ചെയ്യാം. ഓണത്തിന് കൂടുതൽ തിരക്കുള്ള August 21, 22 ദിവസങ്ങളിലെ ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങിയതിന് പിന്നാലെ വെയിറ്റ് ലിസ്റ്റിലേക്ക് മാറിയിരുന്നു. വന്ദേ ഭാരത് സർവീസ് തുടങ്ങി 7 മാസം പിന്നിടുമ്പോഴാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസ് ആരംഭിച്ചത്. ഉത്സവ സീസണുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തിരക്ക് 120 മുതൽ 140% വരെ എത്തിയിരുന്നു. ബംഗളൂരു എറണാകുളം 630 കിലോമീറ്റർ 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടുന്ന ട്രെയിനിന് 9 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളം ജംഗ്ഷനിലെത്തും. ഉച്ചകഴിഞ്ഞ് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. ഒറ്റ റേക്ക് ഉപയോഗിച്ചാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ട്രാക്കിൽ അറ്റകുറ്റപ്പണികളുള്ള ദിവസങ്ങളിൽ ട്രെയിൻ വൈകി എത്തുന്നത് മടക്ക സർവീസിനെയും ബാധിക്കുന്നുണ്ട്. 2 റേക്കുകൾ അനുവദിച്ചാൽ ഇരുവശങ്ങളിലേക്കും സമയക്രമം പാലിക്കാനാകും.

സംസ്ഥാന സർക്കാർ KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ചില സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്താൻ ആലോചിക്കുന്നു എന്ന് വാർത്തകൾ. വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ജി ഫോം നൽകി സർവീസ് നിർത്താനാണ് തീരുമാനം. പറവൂർ സ്വകാര്യ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന 180 ബസ്സുകളിൽ വളരെ കുറച്ച് ബസ്സുകളുടെ ഉടമകൾ മാത്രമേ നിലവിൽ ജി ഫോം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥിതി കൂടുതൽ മോശമായാൽ കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനും ജി ഫോം നൽകാനും മറ്റു ഉടമകളും തയ്യാറായേക്കും. ജി ഫോം നൽകിയാൽ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ വാഹനം സർവീസ് നടത്താതെ കയറ്റിയിടാനും ടാക്സ് അടയ്ക്കാതിരിക്കാനും അനുമതി ലഭിക്കും. പിന്നീട് ഇറക്കണമെങ്കിൽ ടാക്സ് അടച്ച് ഇറക്കുകയും ചെയ്യാം. താൽക്കാലികമായെങ്കിലും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമമാണ് ബസ് ഉടമകളുടേത്. സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ പല റൂട്ടുകളിലും KSRTC ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചത് സ്വകാര്യ ബസ്സുകളിലെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോയിൽ വനിതാ യാത്രക്കാർക്ക് സൌജന്യം നൽകാൻ കോർപ്പറേഷൻ ആലോചിക്കുന്നു. സംസ്ഥാന സർക്കാർ KSRTC നടപ്പാക്കിയ പ്രിയദർശിനി സർവീസിന്റെ ചുവട് പിടിച്ചാണിത്. സാധാരണക്കാരായ ഒട്ടേറെ വനിതകൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. റോറോ സർവീസുമായി ബന്ധപ്പെട്ട് കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. റോറോ സർവീസ് നഷ്ടമാണെന്ന തരത്തിലുള്ള KSNC കണക്കുകൾ കോർപ്പറേഷൻ അംഗീകരിക്കുന്നില്ല. കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ റോറോ സർവീസുമായി ബന്ധപ്പെട്ട് KSINC കരാറിലെത്തും മുൻപ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. 3 രൂപയാണ് റോറോയിലെ യാത്രാ നിരക്ക്. അതേസമയം റോറോയിൽ കയറ്റുന്ന വനിതകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സൗജന്യം ബാധകമാകില്ല. അവർ പതിവ് പോലെ ടിക്കറ്റ് എടുക്കണം. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥിരസമിതി ചെയർമാൻ KM Manaf അവതരിപ്പിച്ച പ്രമേയം കോർപ്പറേഷൻ കൌൺസിൽ അംഗീകരിക്കുകയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 3-ാമത്തെ റോറോ Sethu Sagar 3 അടുത്തിടെ നീട്ടിലിറക്കിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ സൗകര്യം കൂടി പരിഗണിച്ച ശേഷം പുതിയ റോറോയുടെ സർവീസ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനാണ് റോറോ സർവീസ് നടത്തുന്നത്. മെട്രോ റെയിൽ തോപ്പുംപടി വഴി ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചി വരെ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പൊതുജനങ്ങളുടെയും സംഘടനാ ഭാരവാഹികളുടെയും ഒട്ടേറെ പോസ്റ്റുകളാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി, വില്ലിംഗ്ടൺ ദ്വീപ് എന്നിവ കേന്ദ്രീകരിച്ച് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഹബ്ബ് രൂപപ്പെടുകയാണ്. ഷോപ്പിംഗ് മാളുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, നടപ്പാതകൾ എന്നിവയിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് ഇപ്പോഴുള്ള തോപ്പുംപടി ഐലൻഡ് റോഡുകൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തേവര, വെണ്ടുരുത്തി, തോപ്പുംപടി പാലങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മെട്രോ എത്തുന്നതോടെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നഗരം എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള പൊതുഗതാഗത ബന്ധം ലഭിക്കും. തോപ്പുംപടി ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും മെട്രോയിലൂടെ കഴിയും. ചെല്ലാനം, കുമ്പളങ്ങി, പള്ളുരുത്തി, ഇടക്കൊച്ചി പ്രദേശങ്ങളിലുള്ളവർക്കും ഇത് പ്രയോജനകരമാകും. ഫോർട്ട് കൊച്ചിയും വൈപ്പിനും ഉൾപ്പെടെ മെട്രോ ബോട്ട് സർവീസ് ഉള്ള സ്ഥലങ്ങളുമായി മെട്രോ റെയിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന നേട്ടവുമുണ്ട്. കൊച്ചി തുറമുഖ മേഖലയ്ക്കും നേവൽ ബേസിലെത്തേണ്ട ജീവനക്കാർക്കും ഗുണമുണ്ടാകും. എയർപോർട്ട് കണക്ടിവിറ്റിയും ലഭിക്കും. വൈറ്റില, കുണ്ടന്നൂർ, തേവര, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തേവര, കുണ്ടന്നൂർ, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി എന്നിങ്ങനെ സാധ്യതാ പഠനങ്ങൾ നടത്താവുന്നതാണെന്നും നിർദ്ദേശം വരുന്നു. മെട്രോ റെയിൽ 4-ാം ഘട്ടമായി തോപ്പുംപടിയും ഫോർട്ട് കൊച്ചിയും ലക്ഷ്യമാക്കാൻ സർക്കാർ തീരുമാനം എടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ചെയ്തു നൽകുന്ന നന്മ ഡയാലിസിസ് സെന്റർ പെരിങ്ങാല റോട്ടറി കൊച്ചിൻ അപ്ടൌൺ ഭാരവാഹികൾ സന്ദർശനം നടത്തി. സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ആവശ്യമായ ഡയലൈസറും ട്യൂബിംഗ്സും നീഡിൽസും സെന്ററിന് കൈമാറി. നാളിതുവരെ 1721 ഡയാലിസിസ് പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് പുതിയ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആലുവ YMCA ദേശീയ പ്ലാനിംഗ് ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധി നേരിടും. ഈ സമയത്ത് വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ പരിപാലനം ഏറെ പ്രധാനമായ വിഷയമാണ്. ഇവരെ സംരക്ഷിക്കാൻ പര്യാപ്തമായ പരിപാലന ഹ്രസ്വകാല കോഴ്സുകൾ ആവിഷ്കരിച്ച YMCA പോലുള്ള പ്രസ്ഥാനങ്ങൾ നടപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ നാടിന്റെ കുഞ്ഞുങ്ങളാണെന്നും ഭാവിയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകേണ്ടവരാണ് അവരെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെയും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുടെ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

啊，再说几下呗。

ചകരക ചീച്ചാച്ചോ ചക്കലോരം ഗണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കിച്ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കിച്ചക്കച്ചോ.

0: ഭക്ഷ്യവിഷബാധയെപ്പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ

0: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമാ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് കെ ആർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ എറണാകുളം റൂറൽ ജില്ലയിൽ ആകെ 90 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 100 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 റിമാൻഡ് ചെയ്തു. MDMA, കഞ്ചാവ്, കഞ്ചാവ് BD, ഹെറോയിൻ, ഹാഷിഷ് എന്നിവയെല്ലാം പിടിച്ചെടുത്തതിലുണ്ട്. ലഹരിമരുന്ന് ചെറിയ അളവിൽ കൈവശം വെച്ചതിന് 40 കേസുകളിലായി 40 അറസ്റ്റ് ചെയ്തു. NDPS ആക്ട് പ്രകാരം 20 കേസുകളിലായി 25 പേരാണ് അറസ്റ്റിലായത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് 18 കേസുകളിലായി 18 അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വാഹനങ്ങൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും സ്പെഷ്യൽ ഡ്രൈവുകൾ തുടരും. ലഹരി മരുന്ന് കേസിൽ പിടിയിലായി പുറത്തിറങ്ങിയ യുവാക്കൾ വീണ്ടും അതേ കേസിൽ അറസ്റ്റിലായി. ചേരനെല്ലൂർ ഇടയക്കുന്നം സ്വദേശി അമൽ ജോർജ് ആണ് വീണ്ടും 14.63 ഗ്രാം MDMA യുമായി

യിലായത്. കൂട്ടത്തിൽ വടക്കേക്കര പാലിത്തുരുത്ത് സ്വദേശി അഭിജിത്തും കൊച്ചി സിറ്റി ഡാൻസർ സംഘത്തിന്റെ പിടിയിലായി. ഇതിനു മുൻപ് പിടിയിലായത് കൃത്യം ഒരു വർഷം മുമ്പായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയിട്ട് 3 മാസം ആയതേയുള്ളൂ. അമൽ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ അഭിജിത്തിനായിരുന്നു പണമിടപാടിന്റെ ചുമതല. സിനിമ മെഡിക്കൽ രംഗത്ത് ഉൾപ്പെടെ ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ ഇവർക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പണമിടപാടുകൾ അടക്കം പരിശോധിച്ചു വരികയാണെന്നും ആർക്കൊക്കെ ലഹരി എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമേ പറയാൻ സാധിക്കൂ എന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെരുമ്പാവൂരിൽ 1 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിലായി. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയാണ് പെരുമ്പാവൂർ ASP പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്ന് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ഇരിങ്ങോൾ വൈദ്യശാലപ്പടി ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു വിൽപ്പന. കുറച്ചു നാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോറൂമിൽ ബൈക്ക് വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 1.5 ലക്ഷത്തിലേറെ രൂപ വിലയുള്ള ആഡംബര ബൈക്കുമായി കടന്നു. ആലുവ 3 റോഡിൽ അസിസി കവലയിലെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് യുവാവ് എത്തിയത്. ബൈക്ക് വാങ്ങാൻ എത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനത്തിന്റെ സഹ ഉടമ യുവാവിനെ പല വിലയുള്ള ബൈക്കുകൾ കാട്ടിക്കൊടുത്തു. തുടർന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന പേരിൽ KL 35K 83-54 നമ്പർ ബൈക്ക് ഓടിക്കാനെടുത്തു. സ്ഥാപനത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ ടെസ്റ്റ് ഡ്രൈവ് അനുവദിക്കാറുള്ളൂ. എന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചുപോയ യുവാവ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോതമംഗലത്ത് സ്വകാര്യ ബസിന്റെ തുറന്നിട്ട വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണ കന്യാസ്ത്രീ മരിച്ചു. ബസ് വളവ് തിരിയുമ്പോൾ മുൻവാതിലിലൂടെ റോഡിലേക്ക് തലയിടിച്ചു വീണ സിസ്റ്റർ ഹെയ്സ്ലെറ്റ് പൂത്തേട്ടാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ബസിൽ നിറയെ യാത്രക്കാരായതിനാൽ വാതിലിനരികിലെ നിൽക്കുകയായിരുന്നു ഇവർ. SD സന്യാസ സമൂഹം കോതമംഗലം സെന്റ് വിൻസെന്റ് പ്രോവിൻസ് അംഗമാണ്. കോതമംഗലം സെന്റ് ജോർജ്, വെളിയേൽച്ചാൽ സെന്റ് ജോസഫ്, ഊനുകൾ, ലിറ്റിൽ ഫ്ലവർ സ്കൂളുകളിൽ അധ്യാപികയും വിവിധ മഠങ്ങളിൽ പ്രൊവിൻഷ്യൽ കൌൺസിലറും മദർ സുപ്പീരിയറും ആയിരുന്നു. വാഴക്കുളം കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന റെജിമോൻ ബസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുമെന്നും ജോയിന്റ് RTO അറിയിച്ചു. MC റോഡിൽ കാലടി പാലത്തിലെ ഗതാഗത കുരുക്കിൽ ഹൃദയാഘാതമുണ്ടായ കാർ യാത്രികനെ സമീപത്തുണ്ടായിരുന്ന ഏഞ്ചൽ ബസ്സിലുണ്ടായിരുന്ന നഴ്സുമാർ ഓടിയെത്തി CPR നൽകി രക്ഷിച്ച സംഭവം ശ്രദ്ധ നേടി. ട്രാഫിക് ബ്ലോക്കിലൂടെ ഓടി നടന്ന് ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച നാട്ടുകാരൻ രഞ്ജിത്തിന്റെ ഇടപെടലാണ് നിർണായകമായത്. പെരുമ്പാവൂർ പള്ളിക്കവല ഹൈദരാലി ജംഗ്ഷനിൽ ചിരക്കക്കുടി CE സിനാജാണ് അത്യാഹിതം നേരിട്ടത്. സ്വന്തമായി വാഹനം ഓടിച്ച് ആശുപത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹം. നാട്ടുകാരുടെ സഹായത്തോടെ അതിവേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാനായതും രക്ഷയ്ക്ക് കാരണമായി. കൊരട്ടി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ നഴ്സ് അഞ്ജലി ബൈജു, കാലടി സ്വദേശിനിയും കോതമംഗലം മാർ ബസേലിയസ് നഴ്സിംഗ് കോളേജിലെ അവസാന വർഷം BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ ആർദ്ര രാജ എന്നിവരാണ് രക്ഷകരായത്. പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള കുരുക്കിൽപ്പെട്ടുകിടന്ന ഏഞ്ചൽ ബസിന് സമീപത്തെത്തി ആരോഗ്യ പ്രവർത്തകർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സഹായിക്കണമെന്ന് രഞ്ജിത്ത് അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ അഞ്ജലിയും ആർദ്രയും ബസിൽ നിന്നിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി. അപ്പോഴേക്കും സഹായത്തിനുണ്ടായിരുന്നു മുഹമ്മദ് അലി ഓണംപിള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ അഞ്ജലിയും കയറി. അംഗമാലിയിലെ ആശുപത്രിയിൽ എത്തുന്നതുവരെ CPR തുടർന്നു. അംഗമാലി LF ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനാജ് അപകടനില തരണം ചെയ്തു. പറവൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്നതിനിടെ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ KSRTC ജീവനക്കാർ മിന്നൽ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചു. ഈ ആഴ്ച ആദ്യമാണ് സംഭവം. പറവൂർ വെടിമറ തോപ്പിൽ പറമ്പിൽ ബഷീറിനെയാണ് ആലുവ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ MR ഷിബിയും കണ്ടക്ടർ TE അജികുമാറും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പറവൂരിൽ നിന്ന് പുറപ്പെട്ട ബസ് മറിയപ്പടിയിലെത്തിയപ്പോഴാണ് ബഷീർ കുഴഞ്ഞു വീണത്. ഉടൻ ബസ് ലൈറ്റുകളെല്ലാം തെളിച്ച് ഹോൺ മുഴക്കി ആലുവ നജാത്ത് ആശുപത്രിയിലേക്ക് കുതിച്ചു. ഇതിനിടെ വിവിധ സ്റ്റോപ്പുകളിൽ ഇറങ്ങേണ്ട യാത്രക്കാർ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പൂർണ്ണ പിന്തുണ നൽകി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹകരിച്ചു. പ്രഥമ ശുശ്രൂഷ നൽകിയതോടെ അപകടനില തരണം ചെയ്ത ബഷീറിനെ പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹം അപകടനില തരണം ചെയ്തു. അന്തരിച്ച പ്രശസ്ത തിരകഥാകൃത്തും ചലച്ചിത്ര അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന ജോൺ പോളിന്റെ ഭാര്യ ഐഷ എലിസബത്ത് ജോൺ പോൾ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കഴിഞ്ഞയാഴ്ച കടവന്ത്ര ജംഗ്ഷനിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9 അന്ത്യം സംസ്കാരം നടത്തി. മൂവാറ്റുപുഴ ഏനനല്ലൂർ സ്വദേശികളായ ജിനുവിന്റെയും നിമ്മിയുടെയും മകളായ മിയ മറിയം ജിനുവിന് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവവും ഗുരുതരവുമായ ജനിതക രോഗത്തിന്റെ ചികിത്സയ്ക്കുള്ള ധനം സമാഹരിക്കാൻ നാട് കൈകോർത്തു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 16 കോടിയിലധികം രൂപ വില വരുന്ന ജീൻ തെറാപ്പി മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ കുടുംബം കടുത്ത ആശങ്കയിലായിരുന്നു.
കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ സ്മിലു മോഹൻലാലിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ

കുഞ്ഞിന്റെ ചികിത്സ നടക്കുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ തുക ലഭ്യമായതോടെ സഹായിച്ച എല്ലാ നല്ലവരായ മനുഷ്യർക്കും മിയയുടെ മാതാപിതാക്കൾ കണ്ണീരോടെ നന്ദി പറഞ്ഞു. വൈദ്യുതി തൂണിൽ കയറി ജോലി ചെയ്യുന്നതിനിടെ ബോധരഹിതനായ വൈദ്യുത വകുപ്പ് ജീവനക്കാരനെ അഗ്നിരക്ഷസേന രക്ഷപ്പെടുത്തി. കോതമംഗലം നങ്ങേലിപ്പടി നായിക്കുമാവുടി യൂനസ് എന്നയാളുടെ വീട്ടിലേക്ക് സർവീസ് ലൈൻ വലിക്കുന്നതിനായി വൈദ്യുതി തൂണിൽ കയറിയ ലൈൻമാൻ ഹസൻ ബോധരഹിതനായി പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ ലാഡർ ഉപയോഗിച്ച് ഹസനെ സുരക്ഷിതമായി താഴെ ഇറക്കി സേനയുടെ ആംബുലൻസിൽ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന കെ ടി ജി എ യൂത്ത് പ്രീമിയർ ലീഗ് സീസൺ 3 ലോഗോ പ്രകാശനം ചെയ്തു. സെപ്റ്റംബറിൽ പുതുച്ചേരിയിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത്. ഓട്ടോ ക്ലോത്തിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എസ് പോത്തിരാജ്, മാനേജിംഗ് ഡയറക്ടർ വർഷ പോത്തി ശിവശങ്കരൻ, ഓട്ടോ ബ്രാൻഡ് ഡി ജി എം സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള ജ്വല്ലറി ഇന്റർനാഷണൽ പ്രദർശനമേള ജൂലൈ 3, 4, 5 തീയതികളിൽ അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. 3 രാവിലെ 10 മന്ത്രി പി സി വിഷ്ണുനാഥ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 4 രാവിലെ 11 സ്വർണ വ്യാപാരികളും പോലീസ് റിക്കവറിയും വിഷയത്തിൽ സെമിനാർ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറയിൽ എരൂർ പുതിയ റോഡിൽ നിന്ന് ഇരുമ്പനം റോഡിലേക്കും ആസാദ് ഞാണം തുരുത്ത റോഡിലേക്കുമുള്ള റെയിൽവേ ക്രോസുകളിലെ ടൈലുകൾ പല തട്ടിലായതോടെ യാത്രക്കാരുടെ ജീവന് കടുത്ത ഭീഷണിയാണ് എന്ന് വാർത്തകൾ. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതുമൂലം ഈ ഭാഗത്തെ കട്ടകൾ ഇളകിയതും കൂർത്ത കല്ലുകൾ നിറഞ്ഞും കിടക്കുകയാണ്. മുൻപ് റെയിൽവേ അധികൃതർ ഈ ഭാഗം ടാർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കുത്തിപ്പൊളിച്ച് അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ പല തട്ടുകളായി നിൽക്കുന്ന കട്ടകൾക്കിടയിലൂടെ വണ്ടി വെട്ടിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ്. കൂർത്ത കല്ലുകളിലും തകർന്ന കട്ടകളിലും ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവാണ്. റെയിൽവേ ക്രോസിലെ തകർന്ന ഭാഗങ്ങൾ എത്രയും വേഗം പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ കുറുവിലങ്ങാട് വഴി വേണമെന്ന് നിർദ്ദേശം ഉയരുന്നു. പാതയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. ഏറ്റവും ദൂരം കുറഞ്ഞ പാത തെരഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം. കോഴ പാലാ റോഡ് ഹൈവേ ആയി വികസിപ്പിച്ചാൽ ഒട്ടേറെ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കും. പാലായിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരത്തിൽ എക്സ്പ്രസ് വേ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. പാലാ കോഴ റോഡ് വികസനം നടപ്പായാൽ കാർഷിക മേഖലയ്ക്കും തീർത്ഥാടന ടൂറിസത്തിനും വലിയ സാധ്യത തെളിയുമെന്ന് വിലയിരുത്തുന്നു. ഏകദേശം 50 മുതൽ 55 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിർദ്ദിഷ്ട അലൈൻമെന്റ് പാലാ കുറവിലങ്ങാട് പിറവം തിരുവാങ്കുളം വഴി എറണാകുളത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യുന്നത്. ഹൈവേ നിലവിൽ വന്നാൽ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 45 അല്ലെങ്കിൽ 50 മിനിറ്റിനുള്ളിൽ എത്താം. മധ്യ കേരളത്തിൽ പുതിയ വ്യവസായ ഇടനാഴി രൂപപ്പെടും. മേഖലയിലുള്ളവർ പറയുന്നു. കൊച്ചി കോർപ്പറേഷൻ തെരുവ് നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാതെ പ്രതിസന്ധി നേരിടുന്നു എന്ന് വാർത്തകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ കോർപ്പറേഷൻ 2 തവണ അഭിമുഖത്തിന് വിളിച്ചെങ്കിലും ഒരാൾ പോലും താൽപര്യം പ്രകടിപ്പിച്ചെത്തിയില്ല. അടുത്തയാഴ്ച വീണ്ടും അഭിമുഖം വിളിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് 4 ജീവനക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്നത്. ഇത് ഒട്ടും ആകർഷകമല്ലാത്തതിനാലാണ് പുതുതായി ആളുകൾ എത്താത്തതെന്ന് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായമുയർന്നു. മിക്ക മേഖലകളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കുറഞ്ഞത് 10 പേരെയെങ്കിലും അധികൃതമായി റിക്രൂട്ട് ചെയ്താലേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ സമിതി അംഗവും പൊന്നുരുന്നി കൌൺസിലറുമായ എം എക്സ് സെബാസ്റ്റ്യൻ പറഞ്ഞു. തെരഞ്ഞെടുക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് പരിശീലനം നൽകുന്നുമുണ്ട്. കോതമംഗലത്തെ കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ 1 മാസത്തിലേറെയായി ഭീതി വിതച്ച ആനയെ മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4:45 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ആനയെ വെട്ടംപാറ വനത്തിലേക്ക് തുറന്നുവിട്ടു. ആന ഇനി ജനവാസ മേഖലയിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും അടുത്ത നടപടികൾ. രാവിലെ ആരംഭിച്ച 9 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മയക്കു വെടിവെക്കാൻ സാധിച്ചത്. തുടർന്ന് മയങ്ങി നിന്ന ആനയുടെ കീഴ്ത്താടിയിലുള്ള പരിക്കിന് ചികിത്സ നൽകി. കോതമംഗലം മേഖലയിൽ സ്ഥിരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങി വൻതോതിൽ കൃഷിനാശം വരുത്തുകയും പകൽ സമയങ്ങളിൽ പോലും സ്കൂൾ ബസ് ഉൾപ്പെടെ തടഞ്ഞ് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടായത്. നേരത്തെ ആനയെ പിടികൂടാത്തതിനെതിരെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഷിബു തെക്കുംപുറം MLA നിയമസഭയിൽ വിഷയം ഉന്നയിച്ചു. വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിർദ്ദേശപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ആനയെ മയക്കുവെടി വയ്ക്കാനും ചികിത്സ നൽകാനും ഉത്തരവിടുകയായിരുന്നു. കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ വീടുകളോട് ചേർന്ന ഷെഡുകൾ ആനക്കൂട്ടം തകർത്തു. ഉന്നതിയിലെ ആനന്ദംകുടി ഭാഗത്ത് താമസിക്കുന്ന ആഞ്ഞിനിമൂട്ടിൽ സന്തോഷ്, വത്സല രവി എന്നിവരുടെ വീടുകൾക്ക് സമീപത്തെ ഷെഡുകളാണ് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 സംഭവം. ആനപ്പേടി കാരണം നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിലാണ് സന്തോഷും കുടുംബവും താമസിക്കുന്നത്.
ആഹാരം പാകം ചെയ്യാനും വിറക് സൂക്ഷിക്കാനും മറ്റും.

ആയി വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും കുടിവെള്ള ടാങ്കും നിരവധി പാത്രങ്ങളും മറ്റും ആനക്കൂട്ടം നശിപ്പിച്ചു. സമീപ ദിവസങ്ങളിലായി മൂന്നാമത്തെ പ്രാവശ്യമാണ് ആന വീടിന് സമീപത്ത് എത്തുന്നതെന്ന് ഷിജി പറഞ്ഞു. വൈപ്പിൻകരയിൽ തെരുവോരങ്ങൾ കീഴടക്കിയ നായ്ക്കളുടെ ശല്യം വളർത്തുമൃഗങ്ങളെയും കോഴി, താറാവ് എന്നിവകളെയും കൊന്നു നശിപ്പിക്കുന്നിടം വരെ നെത്തി നിൽക്കുന്നു എന്ന് പരാതി. വൈപ്പിൻകരയുടെ വടക്കൻ മേഖലയിൽ സംസ്ഥാന പാതയിലും പൊതുസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും ബീച്ചുകളിലും തെരുവു നായ്ക്കളെ ഭയന്ന് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പഞ്ചായത്തിലും ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികളെക്കുറിച്ച് ഗൌരവമായ ആലോചനകളൊന്നും നടക്കുന്നില്ല. പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൊച്ചി ലക്ഷദ്വീപ് കവരത്തിയിലെ വാട്ടർ ഡ്രോമിൽ വച്ച് ബോട്ടിൽ തട്ടിയതിനെ തുടർന്ന് ചിറകിന് കേടുപാടുണ്ടായ സീപ്ലെയിൻ കൊച്ചിയിലെത്തിച്ചു. വിമാനം പറത്തുന്നതിനുള്ള അനുമതി June 25 വ്യാഴാഴ്ച വൈകിട്ടോടെ DGCA നൽകിയിരുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ പ്രകാരം സൂര്യാസ്തമനത്തിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാൻ സീപ്ലെയിനിന് അനുമതിയില്ലാത്തതിനാൽ പറക്കൽ 26 രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 10 കവരത്തിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം 11:30 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങി. വിമാനത്തിന്റെ മലയാളി പൈലറ്റ് ക്യാപ്റ്റൻ അരുൺ ഗോബാണ് വിമാനം പറത്തിയത്. ബോട്ടിൽ തട്ടി ചുളുങ്ങിയ ചിറകിന്റെ ഭാഗം പൂർണ്ണമായി മാറ്റി പുതിയത് വയ്ക്കും. സീപ്ലെയിനിന്റെ നിർമ്മാതാക്കൾ നൽകുന്ന മാർഗരേഖ പ്രകാരമായിരിക്കും അറ്റകുറ്റപ്പണികൾ. പണി പൂർത്തിയായി കഴിഞ്ഞ് DGCA പരിശോധന നടത്തും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി July 1 കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. കൊച്ചി ലക്ഷദ്വീപ് സർവീസിനായുള്ള സ്കൈഹോപ്പ് ഏവിയേഷൻ കമ്പനിയുടെ സീപ്ലെയിൻ June 22 തിങ്കളാഴ്ചയാണ് കവരത്തിയിൽ വച്ച് ബോട്ടിൽ തട്ടിയത്. പരിശീലന പറക്കലിന്റെ ഭാഗമായി വിമാനം പറത്തിയിരുന്ന ഫസ്റ്റ് ഓഫീസർ കവരത്തി ജെട്ടിൽ വിമാനം കെട്ടിയിട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കയർ പൊട്ടി ഒഴുകുകയും ചിറക് ബോട്ടിൽ തട്ടുകയുമായിരുന്നു. ഫസ്റ്റ് ഓഫീസറുടെ സമയോചിതമായ ഇടപെടലിൽ വിമാനം സുരക്ഷിത അകലത്തേക്ക് നീക്കിയതിനാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവായത്. അരൂർ തുറവൂർ ഉയരപ്പാതയിൽ തടസ്സപ്പെട്ട് കിടന്ന 24 പില്ലറിന്റെ ചട്ടക്കൂട് സ്ഥാപിച്ചു. 110 KV വൈദ്യുതി ലൈനുകൾ ഉയരപ്പാതയുടെ മുകളിൽ കൂടി കടന്നു പോകുന്നതിനാൽ അരൂർ പള്ളി കവലയിലും പില്ലർ 24 ഉയരപ്പാത നിർമ്മാണം അനിശ്ചിതമായി നിലച്ചിരുന്നത്. വൈദ്യുതി വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതിനാലാണ് പണി തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈദ്യുതി പ്രസരണ ലൈനിൽ താൽക്കാലികമായി ടവറുകൾ സ്ഥാപിച്ച് 963 മീറ്റർ ഉയരത്തിൽ എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം ചാർജ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിച്ച് പണി ആരംഭിച്ചത്. ഇനി 25, 26, 27 പില്ലറുകൾക്ക് മുകളിൽ ഗഡറുകൾ കയറ്റി പാതിവഴിയിൽ തടസ്സപ്പെട്ട മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ക്രെയിനുകളുടെ സഹായത്തോടെയാണ് ചട്ടക്കൂട് ഉയർത്തി സ്ഥാപിച്ചത്. തുടർന്ന് 14 ഗഡറുകൾ 3 ഭാഗങ്ങളിലായി സ്ഥാപിക്കണം. ഇതിന് മുകളിലായാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാവുക. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഭാഗികമായി നിർമ്മിച്ച കാനയ്ക്ക് റോഡുമായി ഉയരവ്യത്യാസം വന്നത് വിമർശനങ്ങൾക്ക് കാരണമായി. ഇവിടെ വാഹനങ്ങൾ കയറ്റുന്നതിനും ഏറെ പ്രയാസമാണ് നേരിടുന്നത്. അരൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള കാനയുടെ ഉയരക്കൂടുതൽ മൂലം ഇന്ധനമടിക്കാൻ കയറിയ ലോറി ഇവിടെ കുടുങ്ങിയ സംഭവവും ഉണ്ടായി. പമ്പിലേക്ക് കയറുന്നതിനായി കാനയോട് ചേർന്ന് റാമ്പ് സ്ഥാപിച്ചിട്ടും പ്രയോജനമില്ലാത്ത അവസ്ഥയാണെന്നാണ് ആക്ഷേപം. കലവൂരിലേക്ക് പോവുകയായിരുന്ന 12 വീലുകളുള്ള മൾട്ടി ആക്സിൽ ചരക്ക് ലോറിയാണ് ഇന്ധനം നിറച്ച് തിരികെ ദേശീയപാതയിലേക്ക് ഇറങ്ങും വഴി കാനയ്ക്ക് മുകളിൽ അടിഭാഗം തട്ടി കുടുങ്ങിയത്. ഒരു മാസം മുൻപ് തടി കയറ്റി വന്ന ലോറിയും ഇത്തരത്തിൽ ഇതേ പമ്പിന് മുന്നിലെ കാനയിൽ കുടുങ്ങിയിരുന്നു. എറണാകുളം പൊന്നുരുന്നിയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതി ശുപാർശയിൽ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം റെയിൽവേ വെട്ടിക്കുറച്ചത് ആശങ്കകൾക്ക് കാരണമായി. പുതിയ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോം വേണമെന്ന് ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ 4 പ്ലാറ്റ്ഫോം മതിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റെയിൽവേ നിർമ്മാണ വിഭാഗം. 4 കൂടുതൽ പ്ലാറ്റ്ഫോം സാധ്യമല്ലെന്ന് കാണിച്ച് നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിവിഷന് കത്ത് നൽകി. ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പൊന്നുരുന്നിയിൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള പ്രധാന റെയിൽ പാതയുടെ ഇരുവശത്തുമായി ഓരോ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കണമെന്നായിരുന്നു ഡിവിഷന്റെ നിർദ്ദേശം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ട്രെയിനുകളിൽ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സർവീസുകളിൽ തുടർ യാത്ര സാധ്യമാകൂ. അതല്ലെങ്കിൽ യാത്രക്കാർ വീണ്ടും നോർത്തിലും സൗത്തിലും ഇറങ്ങി പൊന്നുരുന്നിയിലേക്ക് ഓട്ടോ വിളിച്ച് പോകേണ്ട സ്ഥിതിയുണ്ടാകും. പുതിയ സ്റ്റേഷൻ വരുന്നതിന്റെ മെച്ചം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകും. 267 കോടി രൂപയുടെ പദ്ധതി ശുപാർശയിൽ 4 പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ ട്രെയിൻ അറ്റകുറ്റപ്പണിക്കുള്ള 3 പിറ്റ് ലൈനുകളും ട്രെയിൻ നിർത്തിയിടാൻ ആവശ്യമായ 3 സ്റ്റേബിളിംഗ് ലൈനുകളുമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുതിയ സ്റ്റേഷനായി ഓൾഡ് റെയിൽവേ സ്റ്റേഷനും കൊച്ചിൻ ഹാർബർ ടെർമിനസും മുൻപ് പരിഗണിച്ച റെയിൽവേ അതിനായി പ്ലാൻ വരച്ച് വർഷങ്ങൾ കളഞ്ഞ ശേഷമാണ് പൊന്നുരുന്നിയിൽ സ്ഥലം കണ്ടെത്തിയത്. പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ തർക്കമുന്നയിച്ച് ഈ പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. 110 ഏക്കർ ഭൂമിയുള്ള പൊന്നുരുന്നിയിൽ ഭാവിയിൽ 3-4 പാതകൾക്കുള്ള സ്ഥലം ലഭ്യമാക്കാൻ കെട്ടിടങ്ങൾ ട്രാക്കിന് മുകളിൽ വരുന്ന രീതിയിൽ സ്റ്റേഷൻ കെട്ടിടം ഡിസൈൻ ചെയ്യാമെങ്കിലും അതിന് തയ്യാറാകാതെയാണ് പ്ലാറ്റ്ഫോം കുറയ്ക്കുന്നത്.
എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്ന് 16 ആയി ഉയർത്തുന്നത് ഓണ സീസണിൽ നാട്ടിലേക്ക് പോകും.

ുന്ന ബംഗളൂരു മലയാളികൾക്ക് ആശ്വാസമാകും. ജൂലൈ ആദ്യം തന്നെ 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കോച്ചുകളുടെ എണ്ണം 16 ആക്കുന്നതോടെ സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ഉയരും. 598 സീറ്റുകളാണ് അധികമായി ലഭിക്കുക. 6 ദിവസങ്ങളിലായി ഒരു വശത്തേക്ക് മാത്രം 6768 പേർക്ക് അധികം യാത്ര ചെയ്യാം. ഓണത്തിന് കൂടുതൽ തിരക്കുള്ള ഓഗസ്റ്റ് 21-22 ദിവസങ്ങളിലെ ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങിയതിന് പിന്നാലെ വെയിറ്റ് ലിസ്റ്റിലേക്ക് മാറിയിരുന്നു. വന്ദേ ഭാരത് സർവീസ് തുടങ്ങി 7 മാസം പിന്നിടുമ്പോഴാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസ് ആരംഭിച്ചത്. ഉത്സവ സീസണുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് തിരക്ക് 120 മുതൽ 140% വരെ എത്തിയിരുന്നു. ബംഗളൂരു എറണാകുളം 630 കിലോമീറ്റർ 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടുന്ന ട്രെയിനിന് 9 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളം ജംഗ്ഷനിലെത്തും. ഉച്ചകഴിഞ്ഞ് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. ഒറ്റ റേക്ക് ഉപയോഗിച്ചാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ട്രാക്കിൽ അറ്റകുറ്റപ്പണികളുള്ള ദിവസങ്ങളിൽ ട്രെയിൻ വൈകി എത്തുന്നത് മടക്ക സർവീസിനെയും ബാധിക്കുന്നുണ്ട്. 2 റേക്കുകൾ അനുവദിച്ചാൽ ഇരുവശങ്ങളിലേക്കും സമയക്രമം പാലിക്കാനാകും. സംസ്ഥാന സർക്കാർ KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ചില സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്താൻ ആലോചിക്കുന്നു എന്ന് വാർത്തകൾ. വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ജി ഫോം നൽകി സർവീസ് നിർത്താനാണ് തീരുമാനം. പറവൂർ സ്വകാര്യ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന 180 ബസ്സുകളിൽ വളരെ കുറച്ച് ബസ്സുകളുടെ ഉടമകൾ മാത്രമേ നിലവിൽ ജി ഫോം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സ്ഥിതി കൂടുതൽ മോശമായാൽ കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനും ജി ഫോം നൽകാനും മറ്റു ഉടമകളും തയ്യാറായേക്കും. ജി ഫോം നൽകിയാൽ 6 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ വാഹനം സർവീസ് നടത്താതെ കയറ്റിയിടാനും ടാക്സ് അടയ്ക്കാതിരിക്കാനും അനുമതി ലഭിക്കും. പിന്നീട് ഇറക്കണമെങ്കിൽ ടാക്സ് അടച്ച് ഇറക്കുകയും ചെയ്യാം. താൽക്കാലികമായെങ്കിലും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമമാണ് ബസ് ഉടമകളുടേത്. സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ പല റൂട്ടുകളിലും KSRTC ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചത് സ്വകാര്യ ബസ്സുകളിലെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോ റോയിൽ വനിതാ യാത്രക്കാർക്ക് സൌജന്യം നൽകാൻ കോർപ്പറേഷൻ ആലോചിക്കുന്നു. സംസ്ഥാന സർക്കാർ KSRTC നടപ്പാക്കിയ പ്രിയദർശിനി സർവീസിന്റെ ചുവട് പിടിച്ചാണിത്. സാധാരണക്കാരായ ഒട്ടേറെ വനിതകൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. റോറോ സർവീസുമായി ബന്ധപ്പെട്ട് കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. റോറോ സർവീസ് നഷ്ടമാണെന്ന തരത്തിലുള്ള KSNC കണക്കുകൾ കോർപ്പറേഷൻ അംഗീകരിക്കുന്നില്ല. കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ റോറോ സർവീസുമായി ബന്ധപ്പെട്ട് KSINCUമായി കരാറിലെത്തും മുൻപ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞു. 3 രൂപയാണ് റോറോയിലെ യാത്രാ നിരക്ക്. അതേസമയം റോറോയിൽ കയറ്റുന്ന വനിതകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സൌജന്യം ബാധകമാകില്ല. അവർ പതിവ് പോലെ ടിക്കറ്റ് എടുക്കണം. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥിര സമിതി ചെയർമാൻ KM മനാഫ് അവതരിപ്പിച്ച പ്രമേയം കോർപ്പറേഷൻ കൌൺസിൽ അംഗീകരിക്കുകയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 3-ാമത്തെ റോറോ സേതു സാഹർ 3 അടുത്തിടെ നീട്ടിലിറക്കിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശിന്റെ സൌകര്യം കൂടി പരിഗണിച്ച ശേഷം പുതിയ റോറോയുടെ സർവീസ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷനാണ് റോറോ സർവീസ് നടത്തുന്നത്. മെട്രോ റെയിൽ തോപ്പുംപടി വഴി ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചി വരെ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പൊതുജനങ്ങളുടെയും സംഘടനാ ഭാരവാഹികളുടെയും ഒട്ടേറെ പോസ്റ്റുകളാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി, വില്ലിംഗ്ടൺ ദ്വീപ് എന്നിവ കേന്ദ്രീകരിച്ച് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഹബ്ബ് രൂപപ്പെടുകയാണ്. ഷോപ്പിംഗ് മാളുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, നടപ്പാതകൾ എന്നിവയിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് ഇപ്പോഴുള്ള തോപ്പുംപടി ഐലൻഡ് റോഡുകൾക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. തേവര, വെണ്ടുരുത്തി, തോപ്പുംപടി പാലങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മെട്രോ എത്തുന്നതോടെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നഗരം എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടുള്ള പൊതുഗതാഗത ബന്ധം ലഭിക്കും. തോപ്പുംപടി ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും മെട്രോയിലൂടെ കഴിയും. ചെല്ലാനം, കുമ്പളങ്ങി, പള്ളുരുത്തി, ഇടക്കൊച്ചി പ്രദേശങ്ങളിലുള്ളവർക്കും ഇത് പ്രയോജനകരമാകും. ഫോർട്ട് കൊച്ചിയും വൈപ്പിനും ഉൾപ്പെടെ മെട്രോ ബോട്ട് സർവീസ് ഉള്ള സ്ഥലങ്ങളുമായി മെട്രോ റെയിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന നേട്ടവുമുണ്ട്. കൊച്ചി തുറമുഖ മേഖലയ്ക്കും നേവൽ ബേസിൽ എത്തേണ്ട ജീവനക്കാർക്കും ഗുണമുണ്ടാകും. എയർപോർട്ട് കണക്ടിവിറ്റിയും ലഭിക്കും. വൈറ്റില, കുണ്ടന്നൂർ, തേവര, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തേവര, കുണ്ടന്നൂർ, വില്ലിംഗ്ടൺ ദ്വീപ്, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി എന്നിങ്ങനെ സാധ്യതാ പഠനങ്ങൾ നടത്താവുന്നതാണെന്നും നിർദ്ദേശം വരുന്നു. മെട്രോ റെയിൽ 4-ാം ഘട്ടമായി തോപ്പുംപടിയും ഫോർട്ട് കൊച്ചിയും ലക്ഷ്യമാക്കാൻ സർക്കാർ തീരുമാനം എടുക്കണമെന്നാണ് ജനകീയ ആവശ്യം.
നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ചെയ്തു നൽകുന്ന നന്മ ഡയാലിസിസ് സെന്റർ പെരിങ്ങാല റോട്ടറി കൊച്ചിൻ അപ്ടൌൺ ഭാരവാഹികൾ സന്ദർശനം നടത്തി. സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയും നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ആവശ്യമായ ഡയലൈസറും ട്യൂബിംഗ്സും നീഡിൽസും സെന്ററിന് കൈമാറി. നാളിതുവരെ 1721 ഡയാലിസിസ് പൂർത്തിയായത്

0: ഭാരവാഹികൾ അറിയിച്ചു.
1: വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് പുതിയ പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ആലുവ YMCA ദേശീയ പ്ലാനിംഗ് ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധി നേരിടും. ഈ സമയത്ത് വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന പൌരന്മാരുടെ പരിപാലനം ഏറെ പ്രധാനമായ വിഷയമാണ്. ഇവരെ സംരക്ഷിക്കാൻ പര്യാപ്തമായ പരിപാലന ഹ്രസ്വകാല കോഴ്സുകൾ ആവിഷ്കരിച്ച YMCA പോലുള്ള പ്രസ്ഥാനങ്ങൾ നടപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആ നാടിന്റെ കുഞ്ഞുങ്ങളാണെന്നും ഭാവിയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകേണ്ടവരാണ് അവരെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെയും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളുടെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
2: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

മകമ പനി പമകമരി സരി സരിഗമ പകമ പസാനി പമരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരി സരി സരി സമഗ പമനി പസനി

കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദ കരിനിവ ഗമപനി പവമ മരിരി സരിസ സരിഗമ പനി പപമ മരിരി സരിസ മഗമ പനി പമഗമരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗ പമ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, കീഴ്സ്ഥയ വരിശകൾ, വക്രജണ്ഡ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ധാട്ടുവരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാട്ടുവരിശയിലെ 1, 2 കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ധാട്ടുവരിശകൾ 3 ആണ് എടുക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്ന് ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് മാവേലിക്കര നിവാസിനിയായ ഏഞ്ചൽ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിൻ, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരും

ഇപ്പൊ പാടിയത് ഒന്നാം കാലം. ഇനി ഇതിന്റെ ഇരട്ടി സ്പീഡിൽ സെക്കൻഡ് സ്പീഡ് പാടുന്ന വിധം ഒരു അടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. സമഗമരിഗസരി ഇത്തരത്തിലാണ് രണ്ടാം കാലം പാടുന്നത്. നമുക്ക്

ദിവസേന എന്നോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വരിസകൾ നമുക്ക് പാടാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ക്കുന്നതിനായി നമ്മളോടൊപ്പം റേഡിയോ കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ജെ എസ് എസ് ദേവാണ്, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ, കേരള ആയുർവേദ ലിമിറ്റഡ്. ഡോക്ടർ നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ മൈഗ്രെയിനെ കുറിച്ച് സംസാരിക്കാവോ?
1: മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇപ്പോൾ മൈഗ്രെയിനിന് നമുക്ക് മലയാളത്തിലും പേരുകളുണ്ട്. ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന അർത്ഥാവ ഭേദകം എന്നാണ് മൈഗ്രെയിനെ പറ്റി പറയുന്നത്. അതായത് ഒരു സൈഡ് മാത്രം വേദനിക്കുന്നു തലയുടെ എന്നുള്ള മീനിങ്ങിലാണ് മൈഗ്രെയിൻ ഈ പേര് വന്നിരിക്കുന്നത്. അതേ സെയിം കണ്ടീഷൻ തന്നെയാണ്, നമ്മുടെ തലയുടെ ഒരു സൈഡ് മാത്രം വേദനിക്കുകയും നിശ്ചിത സമയത്തേക്ക്, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ വേദന നല്ലോണം തുടരും. ഈ സമയത്ത് പേഷ്യൻറ്റിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, സാധാരണ തലവേദനയെ അപേക്ഷിച്ചിട്ട് പല ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകളും വരുന്നു. ഈ പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഇത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് മൈഗ്രെയിൻ എന്ന കണ്ടീഷൻ്റെ ഒരു ബ്രീഫ്.
0: സാധാരണ തലവേദനയും ഈ മൈഗ്രെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: ഇപ്പം നമുക്കറിയാം, സാധാരണ ഒരു തലവേദന വരുമ്പോൾ ഒരു സൈഡായിട്ടല്ലോ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് തലവേദനിക്കുന്നു. അപ്പോഴേക്കും നമ്മൾ എന്താ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ റെമഡീസ് ചെയ്യുമ്പോൾ അതപ്പം തന്നെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും പതുക്കെ മാറുന്നു. പക്ഷെ മൈഗ്രെയിനിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ചില ട്രിഗേഴ്സ് വരുമ്പോൾ ഇത് പെട്ടെന്ന് കൂടുന്നു. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന സിവിയറിറ്റിയിലോട്ട് ഇത് മാറുന്നു. അതായത് നമുക്ക് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെയർ കയറുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി പോലും നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നും. അത് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പെയിൻ കൂടുന്നത് പോലെ തോന്നും. ഇതൊരു മിനിമം 2 ദിവസം വരെ ഇത് നീണ്ടു പോവാം, ഏതാ മൈഗ്രെയിൻ. അപ്പൊ അത്രയും ലെന്തുള്ള ഒരു എപ്പിസോഡിക് ആയിട്ട് വരുന്ന തലവേദനയാണ്. സാധാരണ തലവേദനയിൽ കാണാത്ത പല ലക്ഷണങ്ങളും നമുക്ക് ഇതിന്റെ അനുബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഈ നോസിയ, അതായത് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തികട്ടുക, ഛർദ്ദിക്കുക, പിന്നെ ലൈറ്റിനോടുള്ള ഒരു അസഹിഷ്ണുത, ഭയങ്കരമായിട്ട് നമുക്ക് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, സൗണ്ട് കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, സ്മെൽസ് കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും. എപ്പോഴും മൈഗ്രെയിൻ വരുന്ന ഒരു പേഷ്യൻറ്റ് പ്രിഫർ ചെയ്യുക സൈലന്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മുറിയായിരിക്കും. അവിടെ നമ്മൾ കുറച്ചു നേരം കിടന്ന് പെയിൻ കില്ലേഴ്സ് എടുത്ത് ആ എപ്പിസോഡിനെ മാറ്റുകയാണ് പൊതുവെ നോർമലി നമ്മൾ മൈഗ്രെയിനിൽ പേഷ്യൻസും ചെയ്യുക. കോമൺ ആൾക്കാരുടെ അറിവിലും അതാണ് കൂടുതൽ ചെയ്യുന്നത്.
0: ഇപ്പം മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്?
1: മൈഗ്രെയിൻ ഉണ്ടാവാൻ മെയിൻ കാരണം മോഡേൺ സയൻസ് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. കുറേ ട്രിഗേഴ്സ് ആണ് എസ്പെഷ്യലി എൻലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന സാധനം വരുമ്പോൾ, ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഫാമിലിയൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് മിമിക് ചെയ്ത് നമുക്ക് മൈഗ്രെയിൻ വരാം എന്നുള്ള രീതിയിൽ. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരണമെന്നുമില്ല. ഇപ്പോൾ ആയുർവേദത്തിൽ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ട് ഈ ജനറ്റിക് ഫാക്ടർ വരുന്നു എന്നുള്ള രീതിയിലാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ തലവേ ഇതിൻ്റെ നിദാനം, അതായത് ഇതിൻ്റെ കോസിറ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ആയുർവേദം പറയുന്ന വൺ ഓഫ് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളി എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഉഷ്ണാഭിതപ്തസ്യ ജലപ്രവേശാദ എന്നാണ്. അതായത് നമ്മൾ പുറത്ത് ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് വന്നിട്ട് കുളിക്കുക അല്ലെങ്കിൽ ജലത്തിലോട്ട് പ്രവേശിക്കുക, അങ്ങനെ ആ ഒരു എന്താ ടെമ്പറേച്ചർ ഡിഫറൻസ് സഡൻ ഉണ്ടാക്കുക. ഇതൊരു ശീലമായിട്ട് ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ അമ്മ ചെയ്യുന്നത്, നമ്മുടെ അച്ഛൻ ചെയ്യുന്നത് ഇങ്ങനെ പുറത്തു പോയിട്ട് പെട്ടെന്ന് വന്ന് കുളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അത് ശീലിക്കുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്ന അതേ ശീലങ്ങൾ നമ്മൾ കോപ്പി അടിച്ച് നമ്മൾ മിമിക് ചെയ്ത് ചെയ്യുമ്പോൾ ഈ മൈഗ്രെയിൻ ജനറ്റിക് ആയിട്ട് നമുക്കും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ആണ് ശരിക്കും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുക.
0: ഡോക്ടർ, ഈ ലൈറ്റ് അടിക്കുമ്പം, അതുപോലെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുമ്പം, അതുപോലെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം ആളുകൾക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്, അതെന്തുകൊണ്ടാണ്?
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കാരണം ഓവർ സെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുക. ചെറിയ ചെറിയ ട്രിഗേഴ്സ് പോലും നമ്മുടെ ബ്രെയിനിന് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നി ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് വന്ന ഒരു പേഷ്യൻറ്റിന് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കാരണം ട്രിഗർ വരുന്നുണ്ട്. അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഒരു പരിധിവരെ. അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ജേണൽ പോലെ കീപ്പ് ചെയ്യാൻ പറയും, ഒരു ഡയറി. അപ്പോൾ അതിൽ നോട്ട് ചെയ്യുക, ഇപ്പം എനിക്കൊരു എപ്പിസോഡ് വരികയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഫാക്ടേഴ്സ്. മോസ്റ്റ്ലി എല്ലാവർക്കും സ്ട്രെസ് അടിക്കുമ്പോൾ ഇമോഷണൽ സ്ട്രെസ്, നമുക്ക് ഇപ്പോൾ വർക്കിലെ സ്ട്രെസ് തന്നെ വേണമെന്നില്ല, ഇമോഷണലി ഉള്ള സ്ട്രെസ് ആയിക്കോട്ടെ, അതേപോലെ ഈ സ്ട്രോങ് സെൻസ് ഓഫ് സ്മെൽ, ചില ഫുഡുകൾ കഴിക്കണം എന്നില്ല അതിൻ്റെ സ്മെൽ, ഇപ്പോൾ ചോക്ലേറ്റ് കോഫി പോലത്തുള്ള ഫുഡുകളുടെ സ്മെൽ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ട്രിഗർ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുകയാണ് വൺ ഓഫ് ദ മേജർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പ്.
0: അപ്പം നമുക്കതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്?
1: യൂഷ്വലി പേഷ്യൻസിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒരു റിപ്പീറ്റഡ് പാറ്റേൺസ് ഇതിൽ

0: ആണ്. കഴിഞ്ഞ മാസം വന്ന അതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവർക്ക് കറക്റ്റ് പീരീഡ്സിന് മുമ്പ് നന്നായിട്ട് ഇത് അനുഭവം, അപ്പം അവർക്കറിയാം പീരീഡ്സിന് മുമ്പ് എനിക്ക് നല്ല തലവേദനയാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ആദ്യം പറയുന്നത് തന്നെ. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ഫാക്ടേഴ്സ്, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർഫ്യൂം, ആ സ്മെല്ല് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത് മണപ്പിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന വരുന്നു, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ സ്വയമായിട്ടേ നമുക്കത് കൂടുതൽ കണക്റ്റ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഡയറി കീപ്പ് ചെയ്യാനും പറയുന്നത്. ട്രിഗറിങ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് മോഡേണിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആയുർവേദത്തിൽ നമുക്ക് പറയുന്നുണ്ട്.
1: ആ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാമോ?
0: ഇപ്പോൾ മോഡേണിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ആണ് മോഡേണിലുള്ളത്, ഈ ട്രിഗറിങ് ഒഴിവാക്കാനും ഉള്ളത്. പക്ഷെ ഇത് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ തന്നെ ശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ കാം ഡൗൺ ചെയ്യാനും ഈ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും ഒക്കെ ആയുർവേദ തെറാപ്പീസ് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ശിരോധാര, നസ്യം. ശിരോധാര എന്ന് പറഞ്ഞാൽ തലയിൽ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഒരു എണ്ണ അല്ലെങ്കിൽ ലിക്വിഡ് പോർ ചെയ്യുന്നതിനെയാണ് ശിരോധാര എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിനിനെയും ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനും ഒക്കെ കൊടുക്കുന്നതാണ്, സ്ട്രെസ് റിലീവിങ് ആയിട്ടും പിന്നെ നമ്മുടെ ബോഡിയുടെ ഇതേപോലത്തുള്ള ഇൻഫ്ലമേഷൻസ്, അതായത് ന്യൂറോളജിക്കൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ശിരോധാര. ഇതിൻ്റെ പുറമേ തന്നെ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്ന പേഷ്യൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ മെഡിസിൻസും ഉണ്ട്, നമുക്ക് ആയുർവേദത്തിലുള്ള ക്ലാസിക്കൽ മെഡിക്കേഷൻസും ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആയുർവേദത്തിൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റൂട്ട് കോസ്, എന്തുകൊണ്ട് ബോഡി ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മറികടക്കാനാണ് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റോഡിലൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു ലോറി കടന്നിട്ടായിരിക്കാം ബ്ലോക്ക് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന എന്താ, എമർജൻസി ആയിട്ട് ലോറി അവിടെ മാറ്റാനല്ല, ഈ ഉള്ള വണ്ടികൾ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് ആ ട്രാഫിക് ഒഴിവാക്കാനായിരിക്കും നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെൻ്റ് ആണ് മോഡേൺ മെഡിസിൻ നോക്കുന്നത്. പക്ഷെ ആയുർവേദം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലോറി മാറ്റിയിട്ട് ആ റോഡും ക്ലിയറാക്കി ആ ബ്ലോക്കും ക്ലിയറാക്കി ഇനി അത് വരാതിരിക്കാൻ ഉള്ള രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സും നമ്മുടെ വയറ്, ദഹനം, നമ്മുടെ ശോധന ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. കാരണം ആയുർവേദത്തിലും ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം എല്ലാ ഡിസീസുകളും നമുക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ദഹനശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയാലും ആദ്യം നമ്മൾ ഈ അഗ്നി, നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ, നമ്മുടെ ദഹനശക്തിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നിശ്ചയിക്കുക. പിന്നെ ആയുർവേദത്തിലെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് കെയർ ആണ്. ഇപ്പോൾ ഞാൻ മൈഗ്രെയിൻ ആയിട്ട് പോകുമ്പം തരുന്ന മെഡിസിൻ ആയിരിക്കില്ല ചിലപ്പോൾ കൃഷ്ണാഞ്ജലിക്ക് തരുന്നത്. അപ്പോൾ അവിടെ ആ ഡിഫറൻസ് ഉണ്ട്. കാരണം കൃഷ്ണാഞ്ജലിയുടെ പ്രോബ്ലം എന്താണ്, ഇപ്പം ഉറക്കക്കുറവാണ്, ഇപ്പം രണ്ടുപേർക്കും ഉറക്കക്കുറവാണെങ്കിലും എനിക്കുള്ള മരുന്നായിരിക്കില്ല കൃഷ്ണാഞ്ജലിക്ക് തരുന്നത്. കാരണം കൃഷ്ണാഞ്ജലിയുടെ ഫാക്ടേഴ്സും കൃഷ്ണാഞ്ജലിയുടെ ബോഡിയും എൻ്റെ ബോഡിയൊക്കെ ഡിഫറൻ്റ് ആണ്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളതും എങ്ങനെ ഈ ഡിസീസ് വന്നു എന്നുള്ളതും ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ തെറാപ്പീസ് ചെയ്യുമായിരിക്കും, എനിക്കും കൃഷ്ണാഞ്ജലിക്കും ശിരോധാര ചെയ്യും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ, ഉള്ളിലേക്ക് കഴിക്കുന്ന മെഡിസിൻസ്, ഇതെല്ലാത്തിലും മൈനർ ഡിഫറൻസസ് കാണും, ഡോസേജസിൽ വ്യത്യാസം കാണും. അങ്ങനെ ഭയങ്കര പേഴ്സണലൈസ്ഡ് കെയർ നമുക്ക് നന്നായിട്ട് തരാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ജനറൽ ഡോക്ടറിനെ കാണുന്നതിനെക്കാട്ടിലും ആയുർവേദത്തിൽ തന്നെ മൈഗ്രെയിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ശാലാക്യതന്ത്ര, ENT ആൻഡ് ഐ ഡിസോർഡേഴ്സിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട്.
1: പിന്നെ സ്ത്രീകളിൽ കൂടുതലായി മൈഗ്രെയിൻ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
0: ഈ സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് പുരുഷന്മാരെക്കാട്ടിലും കൂടുതലാണല്ലോ. അതായത് മാസമുറ മെൻസുറേഷൻ ഉണ്ട്, പ്രഗ്നൻസി വരാം, മെനോപോസ് വരാം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൂടുതലായിട്ടും കാണപ്പെടും. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് അവർക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പേഷ്യൻസും ആദ്യം വന്നിട്ട് പറയുക പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പ് മൈഗ്രെയിൻ വരാറുണ്ട്. ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഇത് ട്രിഗർ ചെയ്തിട്ട് മൈഗ്രെയിൻ അടിക്കുന്നതാണ് അവർക്ക്. അപ്പോൾ അതിനും നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഈ ആർത്തവം സ്മൂത്താക്കാനും ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒക്കെ ആയുർവേദത്തിൽ നല്ലതായിട്ടുള്ള ചികിത്സകളുണ്ട്.
1: ഈ മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നതും മൈഗ്രെയിൻ ഉണ്ടാവാൻ പലപ്പോഴും കാരണമാവാറുണ്ട്.
0: അതെ അതെ, മെന്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റൽ സ്ട്രെസ്സും അതിനനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ വരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഉറക്കം. അപ്പോൾ ഈ ഉറക്കം നമ്മൾ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പല കാസ്കേഡ് ഓഫ് ഡിസീസുകളിൽ ഒന്ന് മാത്രമാണ് മൈഗ്രെയിൻ. അത് ഈ ചിലപ്പം ജനറ്റിക് ഫാക്ടേഴ്സും, നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി ഈ ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം ഇച്ചിരി വീക്കായിട്ടിരിക്കുമ്പോൾ ഈ സ്ട്രെസ് സ്ട്രെസ്സിന്

0: ആദ്യത്തെ വൺ ഓഫ് ദ കോമൺ സിംപ്റ്റം ആണല്ലോ ഉറക്കം നഷ്ടപ്പെടുക, തലയിലെ വേദന, അല്ലെങ്കിൽ കഴുത്തിന്റെ മസിൽസിന്റെ പിരിമുറുക്കം. ഇതൊക്കെ കാരണം നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു. സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു ട്രിഗർ ആയിട്ട് ആക്ട് ചെയ്തിട്ടായിരിക്കും സ്ട്രെസ് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് മൈഗ്രെയിൻ അതൊരു ഫാക്ടർ ആകുന്നത്.
1: ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു ശീലം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്, പിന്നെ സ്ട്രെസ്, അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മൈഗ്രെയിൻ വരാൻ സാധ്യത കൂടുതലല്ലേ?
0: ഉറപ്പായിട്ടും. പൊതുവെ കണ്ടുവരുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്നിട്ട്, കാരണം രാവിലെ ഓഫീസിൽ പോകണമല്ലോ, അപ്പം നേരത്തെ എണീറ്റ് നമ്മൾ പോവും. ലേറ്റായിട്ട് എന്തൊക്കെ വന്നാലും കിടക്കുകയുള്ളൂ. പക്ഷെ ശനിയും ഞായറും ആകുമ്പോൾ ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം കൂടുതൽ കിടക്കാം, അപ്പോൾ ആ സമയം ഞാൻ ഉറങ്ങി ബാലൻസ് ചെയ്യാം എന്നൊരു പ്രവണതയൊക്കെയുണ്ട്. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമുക്ക് റെഗുലറായിട്ടുള്ള സ്ലീപ്പ്, റെഗുലറായിട്ട് പ്രോപ്പർ ഡ്യൂറേഷനിൽ സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ ഇത് മറികടക്കാൻ നമുക്ക് പറ്റുള്ളൂ. മൂന്ന് എംസ് പറയുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ എം എന്ന് പറഞ്ഞാൽ മാട്രസ് ആണ്. അതായത് സ്ലീപ്പ്, സ്ലീപ്പ് സൈക്കിൾ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. റെഗുലർ ടൈമിൽ ഉറങ്ങുക, റെഗുലർ ടൈമിൽ എണീക്കുക, ഈ സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ പല പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും. ആയുർവേദത്തിന്റെ ബേസിക് ഫണ്ടമെന്റൽസിൽ പറയുന്ന ഒന്ന് തന്നെയാണ് ഈ ഉറക്കം. അതായത് ഋതുചര്യ, ദിനചര്യ എന്നൊക്കെ കുറെ റിച്വൽസ്, അതായത് ഡെയിലി റിച്വൽസ് ചെയ്യാനും സീസണൽ റിച്വൽസ് ചെയ്യാനും, അതായത് എപ്പോഴും നേച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് പറയുന്നത്. അതായത് നേച്ചറിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ചൂടുകാലം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക, ചൂടുകാലം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുക, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതിൽ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡെയിലി എത്ര മണിക്ക് കിടക്കണം, എപ്പം ഉറങ്ങണം, കിടക്കുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഉറക്കും. അപ്പൊ അത്രയും സിസ്റ്റമിക് ആയിട്ട് നമ്മൾ ഉറക്കം ക്രമീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ലോങ് സ്ക്രീൻ യൂസേജ്, പ്രത്യേകിച്ച് മൊബൈലും ലാപ്പും, ഇപ്പം ഐ ടി ഫീൽഡൊക്കെ ആണെങ്കിൽ പറയാൻ, നമ്മൾ അത്രയും എക്സ്പോസ്ഡ് ആണ് നമ്മുടെ സ്ക്രീൻസിനോട്, സ്ക്രീൻസ് നമ്മൾ വിട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ ഉറക്കവും കൂടെ കുറയുമ്പോൾ ഉറങ്ങുമ്പോഴാണ് ശരിക്കും ആ സ്ക്രീൻ ടൈം ഇല്ലാണ്ടാവുന്നത്. അല്ലാത്ത സമയം എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ്ലി സ്ക്രീനിന് മുന്നേ ആകുമ്പോൾ അത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്.
1: നമ്മുടെ ആയുർവേദത്തിലും അതുപോലെ തന്നെ ജനറൽ മെഡിസിനിലും ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തമ്മിലുള്ള പൊതുവെയുള്ള വ്യത്യാസം
0: ഇന്നതാണ് ഇന്നതിന് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എമർജൻസി മാനേജ്മെന്റിനും മോഡേൺ മെഡിസിൻ ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയും എഫിഷ്യൻറ്റും എഫക്റ്റീവും അത്രയും എന്താണ് റിലയബിളും ആണ് മോഡേൺ മെഡിസിൻ ആ കാര്യത്തിൽ. പക്ഷെ അതേ സമയം തന്നെ മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുണവും ദോഷവും ആയിക്കോട്ടെ, എന്താണേലും ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നുണ്ട്. ഇതിനി കഴിക്കാൻ പാടില്ല, അപ്പൊ ഇത്രയും ദിവസം കഴിച്ചവർക്ക് ആ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. ഈ സൈഡ് എഫക്ട്സ് ആയുർവേദത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആയുർവേദത്തിൽ റിലേറ്റീവ്ലി സേഫ് ആണെങ്കിൽ പോലും നമ്മൾ പല മരുന്നുകളും ഈ ആൾക്കാർ എന്ത് വിചാരിക്കും ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് ഇല്ലാതെ തന്നെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത് ഹാംഫുൾ ആണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും ലിവർ ഡിസോർഡേഴ്സ്, കിഡ്നി ഡിസോർഡേഴ്സ്, അങ്ങനെ പല ഡിസീസസും അതും ഉണ്ടാക്കാം. ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ള മെഡിസിൻസും ആയുർവേദത്തിൽ പലതും ഉണ്ട്, അതുമൊക്കെ എമർജൻസി കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, മോഡേൺ മെഡിസിനും ആയുർവേദിക് മെഡിസിനും. അപ്പോൾ അത് പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോപ്പർലി നമ്മളത് അസസ് ചെയ്ത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്, അപ്പം നമ്മൾ കൂടുതലും മോഡേൺ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, പക്ഷെ എവിടെയാണ് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പം ഒരു നീ സർജറി, നീ പ്രോബ്ലംസ് വരുമ്പോൾ, നീ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം. നിങ്ങൾക്ക് നീ സർജറി ഇല്ലാണ്ട് തന്നെ ഇപ്പോഴുള്ള കണ്ടീഷനിൽ പെയിൻ കുറച്ച് ബെറ്റർ ആക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും അല്ലാതെ നോക്കിയാലും അത് ആ ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ സൊല്യൂഷൻസിനെ പറ്റിയിട്ട് അവെയർ ആയിട്ടിരിക്കുക. ആയുർവേദത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയുർവേദത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം എല്ലാത്തിനും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശാലാക്യതന്ത്ര, കണ്ണിനും ENT-ക്കും ഉള്ള സ്പെഷ്യാലിറ്റിയാണ് ശാലാക്യതന്ത്ര, ശല്യതന്ത്ര, സർജറിക്കുള്ള സ്പെഷ്യാലിറ്റിയാണ് ശല്യതന്ത്ര, കായ് ചികിത്സ, ജനറൽ മെഡിസിൻ, ബാലചികിത്സ, പീഡിയാട്രിക്സ്, പ്രസൂതി തന്ത്ര, ഗൈനക്കോളജി, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് എൻലിസ്റ്റ് ചെയ്തിരിക്കുകയും അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും പറഞ്ഞിരിക്കുന്നതാണ് ആയുർവേദം.
1: ഇപ്പം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിൻ ചികിത്സയ്ക്കായിട്ട് എടുക്കുക എന്ന് വെച്ചോ, അപ്പം ഈ പഥ്യം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണോ?
0: പഥ്യം ഫോളോ ചെയ്യേണ്ടി വരും. എപ്പോഴും ഉള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദം മരുന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് ഈ മരുന്ന് കഴിക്കണം, അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക്.

0: കോൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിൽ. പക്ഷെ അവിടെയാണ് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടത്, ആ പഥ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനല്ല, ആ ഡിസീസിനാണ്. അതിപ്പം എങ്ങനെ എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലർ കുറച്ചാൽ മാറും, അവിടെ ഫുഡ് റെസ്ട്രിക്ഷൻസ് എനിക്ക് വലുതായിട്ടില്ല, എനിക്കിപ്പോൾ ട്രിഗറിംഗ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറയും, കോഫി അല്ലെങ്കിൽ അങ്ങനെ ട്രിഗറിംഗ് ഫുഡ്സ് വരുന്ന സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷെ അല്ലാതെ ജനറലി എനിക്ക് കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആയുർവേദത്തിൽ എന്തുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ റൂട്ട് കോസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ റൂട്ട് കോസിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ അത് എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഫുഡ്സ് തന്നെ കഴിക്കണം. അപ്പം വീണ്ടും ബോഡിക്ക് നമ്മൾ അൺഹെൽത്തി ആയിട്ടും ട്രീറ്റ്മെൻറ്റിനെതിരെ സ്വഭാവമുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആവില്ല. കാരണം നമ്മളിവിടെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ മൈഗ്രെയിൻ്റെ എപ്പിസോഡിന്റെ പെയിൻ കുറയ്ക്കാനല്ല, മൈഗ്രെയിൻ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മൈഗ്രെയിൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പല ഗ്രാനുലാരിറ്റീസും അതിൽ വരും, അത്രയും സൂക്ഷ്മമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ നോക്കുക.
1: പിന്നെ നമ്മൾ ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് ചിലർക്കുണ്ട് വൊമിറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ചെറിയ ആശ്വാസം തോന്നും, അതെന്തുകൊണ്ടാ?
0: ഈ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഗസ് നെർവ് ഉണ്ട്. വാഗസ് നെർവ് ഈ വൊമിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഫിസിക്കൽ എക്സ്റ്റൻഷൻ ഉള്ള പരിപാടിയാണല്ലോ. ആ സമയത്ത് ഭയങ്കര ട്രിഗർ ആകുകയും വൊമിറ്റിംഗ് കഴിയുമ്പോൾ ഈ ഫിസിക്കൽ എക്സ്റ്റൻഷൻ നിൽക്കുമ്പോൾ ഒരു റിലാക്സേഷൻ മോഡിലോട്ട് വാഗസ് നെർവ് ആവുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് ആ ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ഛർദ്ദിച്ച് കഴിയുമ്പോഴേക്കും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ ഫ്ലൂയിഡ് പോവുകയാണല്ലോ. അപ്പോൾ ഈ ഡീഹൈഡ്രേഷനും മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ്. പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദ സൊല്യൂഷൻ. പിന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കൂടെ ആഡ് ചെയ്യാൻ തോന്നുന്നത്, നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പല സ്ത്രീകളിലും അവർ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരായിരിക്കും. തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ ഷഷ്ടി വ്രതം ഏകാദശി വ്രതം ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലോങ് ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതായത് ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പർ ആവാതിരിക്കുക എന്നുള്ള സമയത്ത്. അപ്പം ഈ ഉറക്കം റെഗുലറൈസ് ചെയ്യുന്നത് പോലെ തന്നെ മീൽ ടൈമിങ്സും നമ്മുടെ മീലിലും എല്ലാം നമ്മൾ റെഗുലറൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കണം, കറക്റ്റായിട്ട് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനൊപ്പം നിങ്ങളൊരു ആയുർവേദ കൺസൾട്ടേഷൻ എടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ചിട്ടയായ കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ രാവിലെ എണീക്കേണ്ട ടൈം മുതൽ എങ്ങനെ അത് നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്.
1: അപ്പം ഈ കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം, അതുപോലെ ഈ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു,
0: അതായത് നമ്മൾ ആ രീതി അവിടെ റിവേഴ്സ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ ശരീരം ഇതിനെ ട്രിഗറിങ് ഫാക്ടർ ആവാതിരിക്കാൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളത് പോലെയാണ്. പ്രോപ്പറായിട്ട് മീൽ ടൈമിംഗ് സെറ്റ് ചെയ്യുക, അതായത് കറക്റ്റ് സമയത്ത് കഴിക്കുക, വിശപ്പ് വരുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കുക, കറക്റ്റ് അളവിൽ കഴിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക, ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ ഈ നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ട്രിഗറിങ് എഫക്റ്റ് ഒഴിവാക്കി കിട്ടും. ഈ മറ്റേ ചെറിയ ചെറിയ സ്മെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ ട്രിഗേഴ്സിനെ ഒരു മൈഗ്രെയിൻ എപ്പിസോഡിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഇൻറ്റൻസി പതുക്കെ പതുക്കെ കുറച്ച് വന്ന് നമ്മുടെ ബോഡിയും പതുക്കെ പതുക്കെ സ്ട്രെങ്തൻ ചെയ്ത് ഈ ട്രിഗേഴ്സിനെ ഒഴിവാക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സ്റ്റെപ്പുകൾ പറയുന്നത് തന്നെ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്റേണലി മെഡിസിൻസും ബാക്കി കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ, ട്രീറ്റ്മെന്റ്സും ഒക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് വർക്ക് ആവും.
1: ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താമല്ലേ?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യന്റും കൂടെ വിചാരിക്കണം. കാരണം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കും കൂടുതൽ പേർക്കും, വർക്ക് അല്ലെങ്കിൽ ഇപ്പം റിലേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ്. ഇപ്പൊ വർക്കിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അപ്പൊ ആ സ്ട്രെസ് അവിടെ തന്നെ കാണും. അതിനെ നമ്മൾ വിൽ പവർ കൊണ്ട് ഇത് സ്ട്രെസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളിലൂടെയും അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതെന്നെ അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ്ഫുള്ളി കൂടെ ശ്രമിച്ചാൽ മാത്രമേ മൈഗ്രെയിനെ എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ മൈൻഡ്ഫുള്ളി ശ്രമിക്കാൻ യോഗ, പ്രാണായാമ, നമ്മുടെ ഈ ചിട്ടയായ ജീവിതശൈലി, ഉറക്കം കിട്ടുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. അങ്ങനെ നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളും പ്രോപ്പർലി എംപവേർഡ് ആവും ഇതിനെ മറികടക്കാൻ. അതിൻ്റെ ഒപ്പം മെഡിസിൻസും കൂടെ വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും.
1: അപ്പോൾ ഈ ഇതുപോലുള്ള ഈ ജോലികൾ ചെയ്യുന്ന, ഇപ്പോൾ ITക്കാരായിക്കോട്ടെ, അവരൊക്കെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇതിനൊന്നും ടൈം കാണില്ല. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരത് പൊതുവേ അവോയ്ഡ് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു ആ ഒരു ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ് അവർക്ക് ഇതിനൊരു ഒരു ക്യൂർ ചെയ്യാൻ പറ്റുന്നത് മൈഗ്രെയിൻ?
0: അത് ഭയങ്കര ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ഓരോ ആൾക്കാരുടെ. ഇപ്പം എനിക്ക് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ വർക്കാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വർക്കിൽ നമുക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കാൻ പറ്റും, മൈൻഡ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റും. എപ്പോഴും ആ ഡെസ്കിന് മുന്നിൽ അങ്ങനെ ഇരിക്കരുത്. നമുക്കിപ്പോൾ എല്ലാത്തിനും റിമൈൻഡർ ഉണ്ട്, വെള്ളം കുടിക്കാൻ റിമൈൻഡർ ഉണ്ട്, ഫോൺസിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ശീലിക്കണം. അത് ശീലിച്ച് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ള ആ മൈൻഡ്ഫുൾ പ്രാക്ടീസിന് വളരെയധികം പങ്കുള്ള ഒരു ഡിസീസാണ് മൈഗ്രെയിൻ. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ടൈം ട്രീറ്റ്മെൻറ്റിന് നമ്മൾ മാറ്റി വെക്കണം. എസ്പെഷ്യലി ഇപ്പോൾ ആയുർവേദമാണ് എടുക്കുന്നതെങ്കിൽ

0: അത്രയും സിവിയർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ശിരോധാര, നസ്യം, അതുപോലെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ ട്രീറ്റ്മെൻറ് പ്രോപ്പറായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും കൂടെ കറക്റ്റായിട്ട് ചെയ്തു വരുമ്പോൾ ഒരു ലോങ് ടേം സൊല്യൂഷനിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
1: ഓക്കേ ഡോക്ടർ, അപ്പോൾ ഇന്ന് നമ്മുടെ സൗഖ്യ പരിപാടിയിൽ മൈഗ്രെയിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ JSS ദേവ്, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ, കേരള ആയുർവേദ ലിമിറ്റഡ് ആണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നത്. നന്ദി സർ, നന്ദി, നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ಪದ ಪದ ಸನಿ ನಗ ಸನಿ ನಮ ಸನಿ ನಗ ಪದ ಪದ ಸನಿ ನಗ ಸನಿ ನಮ ಸಗ ಪದ.